ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 മെഗാഹെഡ്സ് എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 1, കൊല്ലവർഷം 1201 ഇടവം 8, 2026 മെയ് 22 വെള്ളിയാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ മുഹമ്മദ് സലീം.
2: മതത്തിന്റെ അടിസ്ഥാനം രണ്ട് ഘടകങ്ങളിൽ വേർതിരിക്കാവുന്നതാണ്. ഒന്ന്, ദൈവത്തിനോടുള്ള കടമകൾ. രണ്ട്, ദൈവത്തിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ദൈവത്തിനോടുള്ള കടമകൾ പൂർത്തിയാകുന്നത് അവൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും കൂടുതലായി സൃഷ്ടി സേവനത്തെക്കുറിച്ചുള്ള കൽപ്പനകളുള്ളത്. ഉദാഹരണമായി, അനാഥകളെ സംരക്ഷിക്കുക, അനാഥ കുട്ടികളെ ദത്തെടുക്കുക, അഗതികൾക്കും അതിഥികൾക്കും ആഹാരം നൽകുക, വഴിയാത്രക്കാരെ സഹായിക്കുക, അടിമകളെ മോചിപ്പിക്കുക, മാതാപിതാക്കളെ സേവിക്കുക, കുട്ടികളോട് കരുണ കാണിക്കുക, രോഗിയെ സന്ദർശിക്കുക, അവരെ സഹായിക്കുക, അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, സദസ്സിൽ പ്രായമുള്ളവരെ ആദരിച്ച് ഇരിപ്പിടം നൽകുക, പാവപ്പെട്ടവനെ സഹായിക്കുക, കടബാധ്യതയുള്ളവനെ സഹായിക്കുക, വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരസ്പരം പുഞ്ചിരിക്കുക, സമാധാനത്തിൻ്റെ അഭിവാദ്യം ചെയ്യുക, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക, ഭർത്താവിനെ അനുസരിക്കുക, സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുക. ഇതുപോലെ തന്നെ പട്ടി പൂച്ച പോലുള്ള വളർത്തു മൃഗങ്ങളോട് പ്രത്യേകിച്ചും കരുണ കാണിക്കുക, അവർക്കും ആവശ്യമായ ഭക്ഷണം നൽകുക. വിശന്ന് ദാഹിച്ചു വലഞ്ഞ് മണ്ണ് കപ്പുന്ന ഒരു പട്ടിക്ക് തൻ്റെ ഷൂസിൽ വള്ളികെട്ടി വെള്ളം കോരിക്കൊടുത്ത്

0: വിവാഹം ശമിപ്പിച്ച ദുർമാർഗിയായ ഒരു സ്ത്രീ സ്വർഗാവകാശിയെന്ന് പുണ്യപ്രവാചകൻ പ്രഖ്യാപിച്ചത് സൃഷ്ടിസേവനത്തിനുള്ള അംഗീകാരമായി നമുക്ക് കാണാം. ഹിറാഗുഹയിൽ നിന്നും ദൈവിക വെളിപാടിൻ്റെ പ്രഥമ വചനം സ്വീകരിച്ച് ഭയവിഹ്വലനായി വീട്ടിലേക്ക് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രിയപത്നി ആശ്വസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: തീർച്ചയായും ദൈവം താങ്കളെ കൈവെടിയില്ല. താങ്കൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം നൽകുന്നു. അതിഥികൾക്ക് ആഹാരം നൽകുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നു തുടങ്ങിയ പ്രവാചകൻ്റെ സൃഷ്ടിസേവനത്തിൻ്റെ മനോഹര ചിത്രങ്ങളാണ് പ്രിയപത്നി തൻ്റെ പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിച്ചത്. ചുരുക്കത്തിൽ, സൃഷ്ടികളോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ദൈവിക ബന്ധത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും സൃഷ്ടിസേവനത്തിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ്. വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പുണ്യതിരുമേനി പഠിപ്പിച്ചത്. ബദർ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് അരുവിയിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന ശത്രുക്കളെ അനുചരന്മാർ തടഞ്ഞെന്നറിഞ്ഞപ്പോൾ അവരെ താക്കീത് ചെയ്ത് ശത്രുക്കൾക്ക് വെള്ളം കൊടുക്കാൻ പുണ്യതിരുമേനി കൽപ്പിച്ചത് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകനെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിച്ച് മക്കയിൽ നിന്നും മാട്ടിയോടിച്ച ശത്രുക്കളായ മക്കക്കാർ ക്ഷാമം നേരിട്ട് പ്രയാസപ്പെടുന്നു എന്ന വാർത്ത പ്രവാചകന്റെ ചെവിയിലെത്തിയപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് മക്കക്കാർക്ക് എത്തിച്ചു കൊടുത്ത് സൃഷ്ടിസേവനത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് പുണ്യതിരുമേനി കാഴ്ചവെച്ചത്. സമസൃഷ്ടിസേവനത്തിൽ മതമോ ജാതിയോ അല്ല നോക്കേണ്ടത്, മനുഷ്യത്വമാണ്. മുറിവേറ്റ് കിടക്കുന്നത് ആരെന്ന് നോക്കിയല്ല അവന് സഹായിക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് തന്നെയാണ്. അയൽവാസി വിശന്നു പൊരിയുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അയൽവാസിയുടെ ജാതിയും മതവും നോക്കാൻ പറഞ്ഞില്ല. നമസ്കരിച്ച് നിൽക്കുന്നൊരുവൻ ആരെങ്കിലും പ്രയാസപ്പെട്ട് സഹായത്തിനായി വിളിച്ചുകൂവുന്ന ശബ്ദം കേട്ടാൽ നമസ്കാരം ഉപേക്ഷിച്ച് അവനെ സഹായിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമസൃഷ്ടി സേവനത്തിന്റെ പ്രാധാന്യമാണ് ഇത് പഠിപ്പിക്കുന്നത്.
1: പി എ മുഹമ്മദ് സലീം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിസുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. 16th കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചുകൊന്നു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 kg തൂക്കം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. സർപ്പ വോളണ്ടിയർമാരാണ് വെച്ചുച്ചിറയിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചു. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 runs വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 runs എല്ലാവരും പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നലത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, ഉള്ളൂരിൻ്റെ പൂമ്പാറ്റയോട് എന്ന കവിത മൃദുല ആലപിക്കുന്നു. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിമാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

7 മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി. ഇന്നത്തെ ഗാനം സഹപ്രായോജകർ ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ നഗരമേ നന്ദി. 7:20 ഡോക്ടർ ശങ്കേ സി എൻ ടി സെൻറ്റർ അപൂർവ ഗാനം. സഹപ്രായോജകർ ബെനീസിയ ബാത്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യമ്മ മൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.

എഴുപത്തിന് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ കേസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ. 8:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്യുന്ന പരിപാടി. 9:30 ഇശൽമാല. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യൂൽസ്.

0: കാഷണം സൗഖ്യം ആകാശനൗകയിലേറി പറന്നേ കാന്ത സന്തോഷമേന്തി നീ വിളയാടുന്നു ധന്യൻ നിന്റെ ജീവിതം ഹ്രസ്വമായാലും.
1: നിങ്ങൾ കേട്ടത് മഹാകവി ഉള്ളൂരിന്റെ പൂമ്പാറ്റയോട് എന്ന കവിത. ആലപിച്ചത് മൃദുല.
2: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനം, വയലാറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം. ഇനി കേൾക്കാം പത്മവ്യൂഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ അവസാനമായി മായ എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089 00995.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: എക്സലന്റ്.

0: കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
1: മിഠായി തെരുവ് ഖാദി എംപോറിയം ഖാദി സമ്മർ മേള 10 മണിക്ക്. ജി ഐ ടി നടക്കാവ് നാഷണൽ അസോസിയേഷൻസ് ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മ സംഘടിപ്പിക്കുന്ന അവധിക്കാല ബാലയരങ്ങ് കലാ ക്യാമ്പ് രാവിലെ 9:30. കെ പി കേശവമേനോൻ ഹാൾ മാതൃഭൂമിയുടെ അവധി പൂക്കാലം കുട്ടികളുടെ ക്യാമ്പ് രാവിലെ 9:30. വേദി ഓഡിറ്റോറിയത്തിൽ ബച്ചു ചെറുവാടിയുടെ ഡോക്യുമെന്ററി ഫിലിം സൈലന്റ് സോൾസ് റിലീസ് എം എൻ കാരശ്ശേരി 4:00. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് പെയിന്റിംഗ് പ്രദർശനം രാവിലെ 11:00. ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
10: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപ്പര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന

നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിൻ്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPG ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ച് കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ K. K. സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 500,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് TVകൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇൻ്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവെച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക

0: സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈൻസ് ടെൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. രാവിലെ 7:37 യശ്വന്തപൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ്, 3:30, 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി, 1:20 വൈകി ഓടുന്നതായും, അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായും റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 135 പോയിന്റ് കുറഞ്ഞ് 75,183, നിഫ്റ്റി 4 പോയിന്റ് കുറഞ്ഞ് 23,654 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 1,17,280 രൂപ, വെള്ളി കിലോയ്ക്ക് 2,73,500 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
8: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1968 റിലീസ് ചെയ്ത വിദ്യാർത്ഥി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം.
2: തപസ്വിനി
1: ഗായകൻ യേശുദാസ്, വയലാറിന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ ഈണം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം ചരിത്രാന്വേഷികളുടെ ഇഷ്ടത്താവളമാണ്. മലബാർ പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ വിനിമയ ഇടം കൂടിയാക്കി ആ സ്ഥലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചത് ഇപ്പോഴത്തെ മ്യൂസിയം സൂപ്രണ്ട് പ്രിയരാജൻ PS ആണ്. ഈ നഗരത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം അതിനെ മുതിർന്നത്. വിരുന്നുകാരെ ഹൃദയത്തിൽ കുടിയിരുത്തുന്ന നഗരത്തിനുള്ള ആദരം, ഉപാധികളില്ലാത്ത തുറന്ന സൗഹൃദത്തിന്റെ ഊഷ്മളത മുറ്റിനിൽക്കുന്നു ഈ വാക്കുകളിൽ. പ്രിയരാജൻ PS.
2: ഇത് പലപ്പോഴും ഈ നാട് എവിടെയാന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പകച്ചു പോയിട്ടുണ്ട്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടോയെന്ന് എപ്പോഴും അങ്ങനെ ആലോചിക്കും. കാരണം മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയ മുതലാണ് അയാൾക്കൊരു നാടുള്ളൂ. മറ്റേത് മനുഷ്യനിങ്ങനെ സഞ്ചരിക്കുകയാണ്, അയാളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആവശ്യം വരുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ തങ്ങുന്നു. ആ തങ്ങുന്ന ഇടങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടുകളാണ്. നമ്മളൊരു പ്രത്യേക ഏരിയയിൽ തമ്പടിച്ച് സ്ഥിരമായിട്ട് അവിടെ വാസം തുടങ്ങുന്ന അന്ന് മുതലാണ് മനുഷ്യനൊരു ദേശക്കാരനായിട്ട് മാറുന്നത്. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ സഹോദരി, ഇവരൊക്കെ റെയിൽവേ ജീവനക്കാരായിരുന്നു. കോഴിക്കോട് റെയിൽവേ കോളനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണവുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട രണ്ട് എലമെൻറ്റുകളാണ്. ബ്രിട്ടീഷുകാർ 1888 ആണ് കോഴിക്കോട് റെയിൽവേ ആരംഭിക്കുന്നത്. അപ്പോൾ അന്നു മുതൽ അവിടെയുള്ള ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ, റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇങ്ങനെ കോഴിക്കോട് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ സർവീസിലുണ്ട്. ഞാൻ ജനിക്കുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ, അവിടെയാണ് എൻ്റെ ജനനം. അപ്പോൾ ഈ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന സത്യത്തിൽ സാമൂതിരിയുടെ കൊട്ടാര സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട കോട്ട ഉള്ള സ്ഥലമാണ്. കോട്ടക്കിടങ്ങും ഒക്കെയുള്ള തളിക്ഷേത്രം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുതലക്കുളം വഴി അങ്ങനെ ബീച്ച് സൈഡിൽ കൂടെയൊക്കെ വരുന്ന സമുദ്രയുടെ വിപുലമായ ആ കൊട്ടാര സമുച്ചയമുള്ള ഏരിയയാണ് ഈ കോട്ടപ്പറമ്പ്. എനിവേ, കോഴിക്കോട് ജനിച്ചു, പ്രീഡിഗ്രി വരെ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കോഴിക്കോടൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള ഒരു കോഴിക്കോടൻ സംസ്കാരം അന്ന് മുതൽ എന്നെ ആവേശിച്ചിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ അച്ഛൻ്റെ നാട് എടപ്പാളാണ്, വള്ളുവനാടൻ പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും ഈ കോഴിക്കോടൻ ഐഡൻറ്റിറ്റി അന്നും ഇന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ വർഷങ്ങളോളം തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടൊരു അവസരത്തിൽ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് ഒരു ബാല്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുകയും തിരിച്ചു വന്നിട്ട് എനിക്ക് കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൻ്റെ ചാർജായിരുന്നു കിട്ടിയിരുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ ഒരു കൊളോണിയൽ ഓർമ്മകളും ഹെറിറ്റേജ് സ്റ്റഡീസും എല്ലാം വരുന്ന ഒരു മ്യൂസിയം ക്യാമ്പസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ആ ഓർമ്മകളുടെയൊക്കെ ഒരു ഗുണകരമായ ഒരു പര്യവസാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. കൃഷ്ണമേനോനെ അറിയാലോ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ആദ്യത്തെ പ്രതിരോധ മന്ത്രി. കല്ലായിൻ്റെ അടുത്തുള്ള പന്നിയങ്ങരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. തലശ്ശേരിയിലൊക്കെയാണ് ഇവരുടെ പിന്നെ കുടുംബമുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം സർക്കാരിന് കിട്ടിയിട്ടുള്ള കുറേ വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്, ഇത്തരത്തിലുള്ള ഒരുപാട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മൃതി മ്യൂസിയമാണ് കൃഷ്ണമേനോൻ മ്യൂസിയം.

0: അതേസമയം മറ്റൊരു ഐറണി എന്ന് പറയുന്നത് ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആയിരുന്നു എന്നുള്ളതാണ്, ഈ കെട്ടിടം. അപ്പോൾ ആരാണോ ഇന്ത്യയെ ബന്ദിയാക്കി വച്ചിരുന്നത് അവരുടെ ഒരു ഒഫീഷ്യൽ കെട്ടിടത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സമരം ചെയ്ത ഇന്ത്യയുടെ ഒരു സമുന്നത സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം. ആ ഐറണി വളരെ മനോഹരമാണ്. ശരിക്കും പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, ഈ മ്യൂസിയത്തിൽ സന്ദർശകരൊക്കെ വളരെ പരിമിതമായ വളരെയധികം വളരെ കുറച്ച് പേര് മാത്രം വരുന്നൊരു കാലഘട്ടത്തിൽ കൃഷ്ണമേനോൻ മ്യൂസിയം ടൗണിലേക്ക് മാറ്റിക്കൂടെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കൊടുത്ത മറുപടിയും അതാണ്, ഈ ഐറണി ഇത്രമേൽ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലമില്ല. അതൊരു ഒരു കൊളോണിയൽ ബംഗ്ലാവും അവർ പോയതിന് ശേഷം ആ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം. അങ്ങനെ എന്തായാലും ഇതിന് പല മാനങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഒന്ന്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസ് ഇന്ന് ഒരു ബയോ ക്യാമ്പസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മനോഹരമായ ശലഭ ഗാർഡൻ ഉണ്ട്, ഒരു പൂമ്പാറ്റത്തോട്ടം ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെയുണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രകൃതിയോട് ഒരു ആരാധനയും ഇഷ്ടവും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയൊക്കെ ആരും പറയാതെ തന്നെ ഏതൊരു സന്ദർശകരിലും അന്തർലീനമായി പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതിയോടുള്ള ഇഷ്ടവും ആരാധനയൊക്കെ എങ്ങനെ ഒരാളിൽ സജീവമാക്കാം എന്നുള്ളതാണ് ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂസിയങ്ങൾ എപ്പോഴും നോക്കുന്നത് ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കും നമ്മുടെ ഓർമ്മകളെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അനിവാര്യതകളിലേക്കൊക്കെയാണ്.
1: നഗരവീ, നന്ദി.
0: ഞാൻ 2016 ഡിസംബറിലാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഹോബിയല്ല, അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ടുണ്ടായി വന്നിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെ ജനാധിപത്യപരമായി, കഴിയുന്നത്ര ജനാധിപത്യപരമായി ആകണം അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ചും ഇന്നും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അല്ലാതിരിക്കാൻ പരമാവധി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പണിയെടുക്കുക എന്നുള്ളതൊരു ദൗത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോൾ ഫലവത്താവും എന്നറിയാൻ പറ്റില്ല. നമ്മളൊക്കെ അത് പണിയെടുത്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് കഴിയുന്നത്ര ജനാധിപത്യപരമായിട്ട് ഈ സിസ്റ്റം പുലരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു വ്യക്തിയുടെ ഒരു ആയുസ്സിനകത്തല്ല അതൊന്നും നിൽക്കുന്നത്. എത്രയോ ആളുകൾ പണിയെടുക്കേണ്ടി വരും, എത്രയോ നൂറ്റാണ്ടുകൾ ചിലപ്പം പിന്നിട്ട് പോകേണ്ടി വരും, പക്ഷെ അതാണ് വഴി, അതാണ് ഭാവി. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഞാനിവിടെ വരുന്നത്. വരുമ്പം മ്യൂസിയം കെട്ടിടം ഇവിടെ ഉണ്ട്, ഈ വളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പഴയ കാല മ്യൂസിയങ്ങൾ, അതായത് സാമ്പ്രദായിക മ്യൂസിയങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മ്യൂസിയങ്ങളുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അത് കാഴ്ചയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ്. ഏത് മ്യൂസിയം ആണെങ്കിലും, എത്ര പ്രസിദ്ധമായ മ്യൂസിയങ്ങളാണെങ്കിലും, സന്ദർശകർ വരുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നു. അതേ സന്ദർശകരോ മറ്റാരെങ്കിലോ വീണ്ടും വരുന്നു, അതേ സാധനങ്ങൾ തന്നെ കാണുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ കാഴ്ചയല്ലാതെ മറ്റൊരു സംവേദന രൂപം അവിടെ ഇല്ല. നമ്മൾ കടപ്പുറത്ത് പോകുമ്പോഴെങ്ങനെയാണ്, നിങ്ങൾ കടൽ കാണാൻ മാത്രമല്ല കടപ്പുറത്ത് പോകുന്നത്, കുറേ പേര് കടൽ കാണാൻ കടപ്പുറത്ത് പോകുന്നു, ചിലരൊക്കെ ആരെയോ കാത്തിരിക്കുകയാണ് കടപ്പുറത്ത്, മറ്റു ചിലർ അവരുടെ അസ്വസ്ഥതകൾ ഒന്ന് മാറാൻ വേണ്ടി മാറിയിരിക്കുന്നതാണ് കടപ്പുറത്ത്. വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ ഒരേ സാധനം തന്നെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇതാണ് പൊതു ഇടം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലിനെ ആസ്വദിക്കാം, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിയത്തിൽ കയറാം.

0: പക്ഷെ നിങ്ങൾ മ്യൂസിയത്തിലേക്ക് വരുന്നത് മ്യൂസിയം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് പൊതു ഇട നിർമ്മിതി. അങ്ങനെ ഒരു പൊതു ഇട നിർമ്മിതിക്കാണ് സത്യത്തിൽ ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. ഒരു സ്ഥലവും ഒരു സാധനവും ഒരു വസ്തുവും അത് മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചിന്തയും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ദിശാബോധവും നമ്മൾ നമ്മളിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വർത്തമാനകാലത്ത് പ്രയോജനകരമായ ഭൂതകാലത്ത് കുറേ സാധനങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ മ്യൂസിയം ഉദ്യോഗസ്ഥരോ ഞാനോ ചേർന്ന് നിർമ്മിക്കുന്നതല്ല, ഇവിടെ വരുന്ന അസംഖ്യം സന്ദർശകരിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നുണ്ട്. ചിലതൊക്കെ അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇത്തരത്തിൽ കഴിയുന്നത്ര സർഗാത്മകമാക്കിക്കൊണ്ട് കഴിയുന്നത്ര ഡെമോക്രാറ്റിക്കായിട്ട് തനിയെ ഉയർന്നു വന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കലാകാരന്മാർ പ്രത്യേകിച്ചും ഈ മീഡിയ രംഗത്തെ സിനിമാ രംഗത്തെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ കൊച്ചു കൊച്ച് ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ അടങ്ങിയൊരു സമൂഹമാണ് കോഴിക്കോടിൻ്റേത്. പ്രശസ്ത സിനിമ നടനായിട്ടുള്ള ജോയ് മാത്യു, അദ്ദേഹം നമ്മുടെ മ്യൂസിയം സന്ദർശിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു ഒരു പ്രപ്പോസൽ ഇങ്ങനെ വെക്കുക, നമുക്കൊരു ഫിലിം ഫെസ്റ്റിവൽ ചെയ്താലോ. അപ്പം തുടക്കത്തിൽ അതിന് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ടായി, അനുമതിക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെക്രട്ടറി തലത്തിലേക്ക് അതിനൊരു അനുമതി കിട്ടുകയും, ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ള വേണു സാർ, അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് നമുക്കൊരു അനുമതിയൊക്കെ കിട്ടിയത്. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിലെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ജോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷം ഫിലിം ഫെസ്റ്റിവലുകൾ ചെയ്യാൻ വേണ്ടി സർക്കാർ തന്നെ അനുമതി തരികയും അതിനൊക്കെ ഒരു ഫീസും സ്ട്രക്ചറും ഒക്കെ ആവുകയും പിന്നീട് നിരന്തരമായിട്ട് ഫെസ്റ്റിവലുകൾ ഇവിടെ നടക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു സർക്കാർ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു തിയേറ്റർ ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമ്പസും കൂടെ ഇതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫെസ്റ്റിവലുകൾക്ക് ശേഷം മീറ്റ് ദ ഡയറക്ടർ പോലുള്ള അത്രയും സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് പിന്നീട് ക്യാമ്പസിലാണ്. എനിക്ക് തോന്നുന്നു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ, കലാകാരന്മാരും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഇതിൻ്റെ ക്യാമ്പസ് തന്നെയാണ്. തിയേറ്ററും അതിനോട് ചേർന്നൊരു ക്യാമ്പസും ഒക്കെയാണ് ഇതിനൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോഴിക്കോട് തിരിച്ച് വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് സത്യത്തിൽ കോഴിക്കോടിൻ്റെ ഒരു, കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഹിസ്റ്ററിക്കലി കൾച്ചറലി എന്താണ് കോഴിക്കോടെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഇവിടെ വന്നതിന് ശേഷം ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ കുറേ കൂടെ നന്നായി ബ്രോഡായി. അതുപോലെ തന്നെ കോഴിക്കോടിനെ ഓർമ്മിപ്പിക്കുന്ന, കോഴിക്കോടിൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒട്ടനവധി പരിപാടികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് ഉയർച്ച കോഴിക്കോടിന് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ നമുക്ക് യുനെസ്കോൻ്റെ സാഹിത്യ പദവി കിട്ടിയത്. അപ്പം ഈ ഒരു അംഗീകാരവും അതുപോലെ തന്നെ ഉയർന്നുയർന്നു വരുന്ന കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലകളൊക്കെ കോഴിക്കോടിന് ഇനിയും മുതൽക്കൂട്ടാവുകയുള്ളൂ.
1: കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സൂപ്രണ്ട് പ്രിയരാജൻ PS ആണ് തന്റെ പ്രിയ നഗരവിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. നിർവഹണ സഹകരണം ആദിത്യൻ SS. നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
1: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
3: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം.

നടനും നാടകകൃത്തും നാടകപ്രവർത്തകനുമായ പി ജെ ആന്റണി ഗാനരചന നിർവഹിച്ച നിങ്ങൾ കേട്ട പാട്ട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. നാടകഗാനങ്ങളിലൂടെ പ്രശസ്തനായ പി കെ ശിവദാസ് ഈണമൊരുക്കിയ ഗാനമാലപിച്ചത് ജെ

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കൽ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് നവദർശൻ കൌൺസിലിംഗ് സെന്ററിലെ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര.
3: കുട്ടികൾ ഇന്നത്തെ സ്വപ്നങ്ങളാണ്, നാളെയുടെ യാഥാർത്ഥ്യങ്ങളും. നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കുട്ടികൾ കാണുന്ന സ്വപ്നങ്ങളും അവർ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസവും കൈവശമാക്കുന്ന മൂല്യങ്ങളും നാളെയുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. ഒരു കുട്ടി ഇന്നൊരു അധ്യാപകനാകാൻ, ഒരു ശാസ്ത്രജ്ഞനാകാൻ, ഒരു നല്ല മനുഷ്യനാകാൻ സ്വപ്നം കാണുന്നു. ആ സ്വപ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അത് നാളെയുടെ യാഥാർത്ഥ്യമായി മാറും. കുട്ടികളുടെ ആരോഗ്യവും സന്തോഷവും ആത്മവിശ്വാസവുമാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. ആയതിനാൽ കുട്ടികളുടെ ക്ഷേമം പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. കുട്ടികളുടെ ക്ഷേമം എന്നത് ശാരീരികാരോഗ്യം മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യം, വികാരങ്ങൾ, വിചാരങ്ങൾ, വിദ്യാഭ്യാസം, ഓരോരുത്തരുമായുള്ള ബന്ധങ്ങൾ എന്നിവയും കൂടിയാണ്. കുട്ടികളുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തീക്ഷ്ണത കാണിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മാനസികാരോഗ്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കാറുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസുകൾ പഠനം തുടരാൻ സഹായിച്ചെങ്കിലും കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിച്ചു. പഠനഭാരം, മൊബൈൽ ഫോൺ ഉപയോഗം, മാധ്യമങ്ങളുടെ അതിപ്രസരം, മാതാപിതാക്കളുടെ തിരക്ക്, ഏകാന്തത എന്നിവ കുട്ടികളെ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരിടം കിട്ടാത്ത അവസ്ഥയാണിന്ന്. ഒരിക്കൽ ഒരു കുട്ടി എന്നോട് പറയുകയുണ്ടായി, എൻ്റെ അമ്മയും അച്ഛനും ഫോൺ മാറ്റിവെച്ച് എന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ കുട്ടികൾക്ക് ഇന്ന് ആവശ്യം മാതാപിതാക്കളുടെ കരുതലും സാമീപ്യവുമാണ്. കുട്ടിയുടെ ആദ്യ പാഠശാലയാണ് കുടുംബം. നല്ല മൂല്യങ്ങളും നല്ല ശീലങ്ങളും കുട്ടി സ്വായത്തമാക്കുന്നത് വീടുകളിൽ നിന്നാണ്. ആദ്യ അധ്യാപകരായ മാതാപിതാക്കളെയാണ് അവർ മാതൃകയാക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ആയിരിക്കാനും ക്ഷമയോടെ അവരെ കേൾക്കാനും തയ്യാറാവണം. തൽഫലമായി ആത്മവിശ്വാസത്തോടെ ചതിക്കുഴികളിൽ വീഴാതെ സുരക്ഷിതരായി സമൂഹത്തിലെ നല്ല പൗരന്മാരായി കുട്ടികൾ വളർന്നുവരും. കുട്ടികളുടെ സമഗ്ര വികാസത്തിന് അധ്യാപകർക്കും ഒത്തിരിയേറെ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും താരതമ്യം ചെയ്യാതെ സ്വതന്ത്രമായി ചിന്തിച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള അവസരങ്ങൾ നൽകണം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും കളികളിലൂടെയും ആത്മവിശ്വാസം, ക്ഷമ, സഹാനുഭൂതി, സഹകരണം എന്നിവ സ്വാംശീകരിക്കുന്നു. കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദത്തിൻ്റെയോ ഭയത്തിൻ്റെയോ വിഷമത്തിൻ്റെയോ ലക്ഷണങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാതാപിതാക്കളും അധ്യാപകരും സ്നേഹത്തോടെയും ക്ഷമയോടെയും കുട്ടികളെ കേൾക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് എല്ലായ്പ്പോഴും പരിഹാരങ്ങൾ ആവശ്യമില്ല, അവർക്കാവശ്യം കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമാണ്. മാറ്റങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുകയും വേണം.
2: കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കൽ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
4: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
5: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും.

0: എടാ ദൂസായിക്ക് വെക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാളാ ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ്, NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.

0: അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ. സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
0: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: AK സുകുമാരൻ ചിട്ടപ്പെടുത്തി പാടിയ ഒരു ഗ്രാമഫോൺ ബേസിക് ഗാനം.

0: എ കെ സുകുമാരൻ ചിട്ടപ്പെടുത്തി പാടിയ ഒരു ഗ്രാമഫോൺ ബേസിക് ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വൻ ജനകീയ പ്രക്ഷോഭത്തിനിടയാക്കിയ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതുതായി അധികാരമേറ്റ യു ഡി എഫ് സർക്കാർ. കേരളയിലിനായി ഭൂമി ഏറ്റെടുക്കാനായി പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും പുതിയ സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സാമ്പത്തികമായും പാരിസ്ഥിതികമായും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്ന പദ്ധതി ഉപേക്ഷിക്കുകയാണെന്നും കേരളത്തിന് ഇണങ്ങുന്ന അതിവേഗ റെയിൽ പദ്ധതിക്കായി വിശദമായ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കായി സർവേ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ അതിനെതിരായി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ ഉടമസ്ഥർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ബാങ്കിൽ വെച്ച് വായ്പ എടുക്കാനോ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പുതിയ തീരുമാനത്തോടെ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. കേരളയിൽ ജനകീയ പ്രതിരോധ സമിതി കോഴിക്കോട് ജില്ലാ ചെയർമാൻ ടി ടി ഇസ്മയിൽ.
2: സിൽവർ ലൈൻ എതിരെയുള്ള സമരം ആദ്യമായി ആരംഭിച്ചത് എന്റെ ഗ്രാമത്തിൽ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലപ്പീടിക എന്ന പ്രദേശത്താണ്. അവിടെ എന്റെ അടുത്ത വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ഓരപ്പുഴയിൽ നിന്ന് പൂക്കാട് വരെയുള്ള ചേമഞ്ചേരി പഞ്ചായത്തിലെ 122 കുടുംബാംഗങ്ങൾ ഇതിന്റെ അലൈൻമെന്റ് ഏരിയയിൽ വരുന്ന ആളുകളുടെ കഷ്ടപ്പാടും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 2020 July 17 ആദ്യം മീറ്റിംഗ് നടത്തുകയും 2020 October 2 മുതൽ കേരളയിൽ പദ്ധതി യു ഡി എഫ് ഗവൺമെന്റ് ഉപേക്ഷിക്കുന്നവരെ കേരളത്തിൽ ഏറ്റവും ദീർഘകാല സമരം നടന്ന പ്രദേശമാണ് കട്ടിലപ്പുഴ. ഇതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ 2022 March 17 സമരം ആരംഭിക്കുകയുണ്ടായി. ഈ സമരങ്ങൾ യഥാർത്ഥത്തിൽ കുടിയൊഴിക്കപ്പെടുന്ന ബലഹീനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സമരമായിട്ട് പരിണമിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളയിൽ നിന്ന് പദ്ധതി കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയെ അപകടപ്പെടുത്തുന്നതും പരിസ്ഥിതിയെ തകർക്കുന്നതും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് സൃഷ്ടിക്കുന്നതുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം വീക്ഷിക്കാൻ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും സമരഭടന്മാരും അതിന് തയ്യാറാകുകയുണ്ടായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ വിഷയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഭൂമിയുടെ പ്രത്യേകിച്ച് ഇക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള അവസ്ഥയും ഈ പദ്ധതി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന് അവർ വിലയിരുത്തി. അതാണ് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം ഇത് സംബന്ധമായിട്ട് നടന്നത്. കേരളയിൽ പദ്ധതി എന്നുള്ളത് അതിവേഗ റെയിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവേഗ റെയിൽ അനിവാര്യമാണ്. എന്നാൽ അത് ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടും പ്രകൃതിയുടെ ഹൃദയ താളത്തെ തകർത്തുകൊണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സമരക്കാർ ഏറ്റുപിടിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം. ഭരണകൂടം ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ അവഗണനയും അവജ്ഞയുമാണ് ഈ സമരത്തോട് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ സമരം വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നത് കേരളത്തിലെ പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന്റെ ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് ഒരു സമരത്തെ ഇന്ന് വിജയിപ്പിച്ചു നിർത്താൻ സമരക്കാർക്ക് കഴിഞ്ഞത്. ഇനിയും സർക്കാരുകൾ ഇത്തരത്തിലുള്ള ദുരന്ത പദ്ധതികൾ കൊണ്ടുവരാൻ അതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്താനുള്ള ശക്തി ആവാഹിച്ചെടുക്കുന്ന ഒരു സമരമാണ് കേരളയിൽ വിരുദ്ധ സമരം എന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു.
1: പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രായോഗികമായും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് ഗുണകരമല്ല എന്നതിനാലാണ് പദ്ധതിക്കെതിരെ വ്യാപകമായി എതിർപ്പുകൾ ഉയർന്നുവന്നത്. വികസനം എന്ന ഒറ്റ മറുപടി കൊണ്ട് തൃപ്തരാകാൻ പ്രതിഷേധക്കാർ തയ്യാറായിരുന്നില്ല. പദ്ധതി റദ്ദാക്കിയതോടെ 10,000-ത്തോളം സ്ഥലമുടമകൾക്കാണ് ആശ്വാസമായത് എന്ന് അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ.
3: കേരളത്തിൽ ഒരു അതിവേഗ റെയിൽ വേണം എന്ന ആവശ്യം പുതിയതല്ല. പക്ഷേ അത് കേരളയിൽ സിൽവർ ലൈൻ എന്ന രൂപത്തിൽ വന്നപ്പോൾ നമ്മളൊരു ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ആവശ്യം നിറവേറ്റാൻ പറ്റില്ല. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിൽ തന്നെ സർക്കാർ വല്ലാതെ മടിച്ചു. അവസാനം നിയമസഭയിൽ കൂടിയാണ് അതിന്റെ ഡി പി ആർ നമുക്ക് കിട്ടിയത്, മറ്റത് ഭാഗികമായ കിട്ടിയത്. ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചതോടുകൂടി എല്ലാവർക്കും മനസ്സിലായത് അപ്രായോഗികമാണ്. ഇത് സാമ്പത്തികമായി വലിയ ദുരന്തമാകും. കാരണം 63,000 crore എന്ന് അതിൽ പറഞ്ഞാൽ അത് നടപ്പായി വരുമ്പോഴേക്കും എന്തായാലും അതിന്റെ 4 ഇരട്ടിയെങ്കിലും ആവും. മുംബൈ, അഹമ്മദാബാദിൽ

0: പോലും ഇപ്പോൾ 12 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു, അത് കമ്മീഷൻ ചെയ്യുന്നു വൈകുന്നു. അത് കേരളത്തിന്റെ സമ്പദ്ഗതിക്ക് താങ്ങാൻ പറ്റില്ല, അതിന്റെ ചാർജ് മനുഷ്യന് താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ വന്ദേ ഭാരത് പോലും വേണ്ടത്ര ആളുകൾ കയറാതെ ഇരിക്കുകയാണ്, പ്രോഫിറ്റബിൾ അല്ല. രണ്ടാമത് അതിന്റെ പാരിസ്ഥിതികമാണ്. 2018ലും അതിനുശേഷവും ഉണ്ടായ പ്രളയവും അതുപോലെ ഉരുൾപൊട്ടലും അടക്കം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നീരൊഴുക്കിന് ഒരു തടസ്സവും വരാൻ പാടില്ല എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ദേശീയപാതയുടെ അനുഭവങ്ങളുണ്ട്. എവിടെയൊക്കെ ദേശീയപാത മതിൽ പോലെ കെട്ടിപ്പോക്കിയോ അവിടെയൊക്കെ ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മഴ തുടങ്ങും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ മതിൽ പോലെ 300 കിലോമീറ്റർ 12 മീറ്റർ വരെ ഉയരത്തിൽ കെട്ടി ഒരു സംഗതി ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കാൻ സാധ്യമല്ല. മൂന്നാമത്തെ വിഷയം അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതമാണ്. തീർച്ചയായും അത് 10,000-ൽ കുടുംബങ്ങളെ കുടിയൊഴിക്കും. കേരളത്തിൽ കുടിയൊഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തമാണ്. കുറച്ച് പൈസ കൊടുക്കും എന്നിവർ പറഞ്ഞാലും പൈസ കിട്ടിയുകൊണ്ട് മാത്രം ഈ 10,000 കുടുംബങ്ങൾക്ക് പുനരധിവാസമൊന്നും സാധ്യമാവില്ല. യഥാർത്ഥത്തിൽ സാമൂഹ്യമായും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമായി യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷയങ്ങൾ വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്തത്. കുടിയൊഴിക്കപ്പെടുന്നവർ മാത്രമല്ല, കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ വിഭാഗം ജനങ്ങൾ അതിനെതിരായി നിന്നു. ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പക്ഷേ അതിനെ ഗവൺമെന്റ് നേരിട്ടത് യുക്തിപരമായിരുന്നില്ല. വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞ് മഞ്ഞക്കുത്തി അടിച്ചാൽ പിന്നെ നമ്മുടെ ഭൂമി നമുക്ക് സ്വന്തമല്ല, അത് വിൽക്കാൻ പറ്റില്ല, ലീസ് വയ്ക്കാൻ പറ്റില്ല, അവിടെ വീട് വയ്ക്കാൻ പറ്റില്ല, വീടുള്ളത് പുതുക്കി പണിയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളുണ്ട് ഈ നോട്ടിഫിക്കേഷൻ കിടക്കുന്നിടത്തോളം. അപ്പോഴാണ് സാധാരണ വീട്ടമ്മമാർ, ഞങ്ങളൊക്കെ അതിന്റെ ഒരു ഒരു ഘട്ടത്തിലാണെന്നത്, സാധാരണ വീട്ടമ്മമാർ വന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോട് വലിയ ആളുകളോട് മുഖ്യമന്ത്രിയോട് അടക്കം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. വികസനം എന്നൊറ്റ വാക്കുകൊണ്ട്, വേഗമെത്തണം എന്നൊറ്റ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞാൽ ജനങ്ങളെ സമ്മതിക്കില്ല. അതിനെതിരെ വലിയ സമരം വരികയും ആ സമരത്തിൽ പ്രതിപക്ഷത്തിനടക്കം പങ്കെടുക്കേണ്ടി വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സമരം വളർന്നു വലുതാവുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാതെ വരികയും അത് തടസ്സപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അത് നിന്നുപോയത്. അപ്പോൾ ഈ ആവശ്യം പ്രതിപക്ഷത്തിന് മുമ്പിൽ ശക്തമായി ഉണ്ടാവുകയും പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഇത് റദ്ദാക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഉറപ്പാണ് അവർ അധികാരത്തിൽ വന്ന് 2-3 ദിവസത്തിനകത്ത് പാലിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ഒന്ന്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, 10,000-ൽ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമി തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ലോൺ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുകയോ ചെയ്യില്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ സന്തോഷിപ്പിച്ച ഒരു കാര്യം.
1: പട്ടണങ്ങളുടെ ശൃംഖലയായ കേരളത്തെ ലോകത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. എന്നാൽ മുതൽ മുടക്കിനനുസരിച്ചുള്ള നേട്ടം കേരളത്തിന് ഉണ്ടാകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചെങ്കിലും അതിവേഗ റെയിൽപാത എന്ന കേരളത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പുതിയ സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഡക്കാൻ ക്രോണിക്കിൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ജെ ജേക്കബ്.
2: കേരളം ശരിക്കും പട്ടണങ്ങളുടെ ഒരു ശൃംഖലയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് കേരളത്തിൽ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവുമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് വരുന്നത്. അത് ശരിക്കും വേണ്ടതുപോലെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ അംഗീകരിക്കുമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ പെട്ടെന്ന് ഉത്തര കേരളത്തെ വളരെ പെട്ടെന്ന് ലോകത്തിലേക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടത് മാറിയാണ്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് ഉണ്ട്, ഒരു മെട്രോ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തര കേരളവും ബാക്കിയുള്ള ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ പെട്ടെന്ന് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന ആൾക്ക് കാസർഗോഡേക്ക് ഒന്ന് പോയിട്ട് വരണമെങ്കിൽ വളരെ എളുപ്പം പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ ശരിക്കും സമഗ്രമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു സിൽവർ ലൈൻ എന്നുള്ളതാണ് എന്റെ ധാരണ. പക്ഷെ അത് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പഴയ കണക്കനുസരിച്ച് 65,000 കോടി രൂപ മറ്റോ വേണ്ടിവരും. അത് അത്രയും വലിയ പണം മുടക്കുമ്പം നമുക്ക് അതുകൊണ്ട് തിരിച്ചു കിട്ടുന്ന യാത്രാ സൗകര്യം മാത്രം പോരല്ലോ, യാത്ര ചെയ്യുന്ന എന്തിനാണ്, കൂടുതൽ തൊഴിലുകൾ ഉണ്ടാകണം, നിക്ഷേപങ്ങൾ ഉണ്ടാകണം. അപ്പൊ ആ ഭാഗം കൂടി കണക്കാക്കി, ഇപ്പൊ ഞാൻ മലബാർ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാളാണ്, അവിടുത്തെ ടൂറിസം പൊട്ടൻഷ്യലിന്റെ ഒരു 10% എങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വലിയ നിക്ഷേപങ്ങൾ വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു. അങ്ങനെ നാടിനെ ഓപ്പണപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് നാട്ടിലെ രണ്ട് നഗരങ്ങൾ, ഇപ്പം കൊച്ചിയിൽ താമസിക്കുന്നവരൊക്കെ ചാലക്കുടി വരെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ വരെ പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് വരെ പോകണമെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രെയിനിൽ ടിക്കറ്റ് ചെയ്ത് പോകുക എന്നുള്ള വലിയ പണിയാണ്. അതേസമയം നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകുന്ന പോലെ നമ്മൾ കയറുന്ന വൃത്തിയുള്ള ഒരു കോച്ചിൽ കയറി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് അതൊരു ഗംഭീര പരിപാടി ആയിട്ടുണ്ടായിരുന്നു തന്നെ. പക്ഷെ അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം അതിന്റെ പണത്തിന്റെ ഇടപാട്. അതിൽ കൂടുതൽ കേന്ദ്ര സർക്കാർ കൂടി പണം മുടക്കിയെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു പ്രോജക്ട് സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകാൻ വേണ്ടി പറ്റൂ. കാരണം ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾക്ക് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പണം രാജ്യത്ത് എല്ലായിടത്തും മുടക്കുന്നുണ്ട്. അപ്പൊ അത് കേന്ദ്ര സർക്കാരും കൂടി പണം കൊടുത്തെങ്കിൽ മാത്രമേ ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം എനിക്ക് തോന്നുന്നു സർക്കാർ ഇത് സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കണം.

0: അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നമുക്കിതിന്റെ ആവശ്യത്തെക്കുറിച്ച് പുതിയ സർക്കാരിനും അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു തോന്നൽ, ഇതിനെന്തായാലും വലിയ പണം മുടക്ക് വേണ്ടിവരും. ഇതിന്റെ അകത്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ പുതിയ ടെക്നോളജി അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിന് ഒരു അതിവേഗ ഇല്ലാതെ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. കേരളം ഞാൻ ആദ്യം പറഞ്ഞ പട്ടണങ്ങളുടെ ശൃംഖലയായ സ്ഥിതിക്ക് എന്റെ ഒരു ആഗ്രഹം എന്നുള്ളത് പുതിയ സർക്കാർ എത്രയും വേഗം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായ പദ്ധതി സ്ക്രാപ്പ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് കൂടി പഠിച്ചിട്ട് അടുത്ത പദ്ധതിയിലേക്ക് സർക്കാർ പോകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ.
1: തെക്ക് നിന്ന് വടക്കോട്ടും തിരിച്ചും അതിവേഗം യാത്ര ചെയ്യാവുന്ന ഒരു റെയിൽപാത കേരളത്തിന് അനിവാര്യം തന്നെയാണ്. എന്നാൽ അത് കേരളത്തിന്റെ അസന്തുലിതവും ദുർബലവുമായ പരിസ്ഥിതിക്ക് താങ്ങാനാവുന്നതായിരിക്കണം. ഒപ്പം സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതും ഭൂമി വിട്ടുകൊടുക്കുന്നവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതും ആവുകയും അരുത്. കേരളത്തിന് തികച്ചും അനുയോജ്യമായ ഒരു അതിവേഗ പാതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: स्टाइलो ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് 600 പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: നമുക്കിന്ന് കാംബോജി രാഗം പരിചയപ്പെടാം. 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യമാണ് കാംബോജി. ആരോഹണത്തിൽ
8: സരിഗമപദസ,
7: അവരോഹണത്തിൽ
8: സനീദപമഗരീസ.
7: ഷഡ്ജപഞ്ചമങ്ങൾക്ക് പുറമെ ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇപ്പോൾ ആരോഹണ ആരോഹണങ്ങളിൽ നമ്മൾ കേട്ടത്. ഇതിനു പുറമെ കാകളി നിഷാദം വരുന്ന ഒരു പ്രയോഗമുണ്ട്. സനീപ സനീപത, അതിന് പഞ്ചമത്തിന് താഴേക്ക് വരില്ല. സനീപ എന്ന് പാടുമ്പോൾ മാത്രമേ അത് പാടാറുള്ളൂ.
8: സനീപത.
7: ആരോഹണത്തിൽ 6 സ്വരങ്ങളും അവരോഹണത്തിൽ സമ്പൂർണ്ണ സ്വരങ്ങളും ഉള്ളതുകൊണ്ട് ഷാഡവ സമ്പൂർണ്ണ രാഗമെന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ ഇതിനെ പെടുത്താവുന്നതാണ്. കാംബോജി ഒരു മേജർ രാഗം തന്നെയാണ്. ശരിക്കും ദീർഘനേരം ആലാപനം ചെയ്യാൻ പറ്റുന്ന ഒരു ശൃംഗാരപ്രദവും ഭക്തിപ്രദവുമായ ഒരു രാഗം. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മികച്ച ഒരു ഗാനം നമുക്കിത് കേൾക്കാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഹലോ, കരിയർ കിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
9: ഹലോ, എന്റെ പേര് നവീന.
8: എന്ത് ചെയ്യുന്നു?
9: ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാണ്, കൗൺസിലിംഗ്.
8: ശരി, നവീന എവിടെ നിന്നാ വിളിക്കുന്നത്?
9: ഞാൻ ശ്രീവണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
8: പൊതുവിജ്ഞാന മേഖലയോടൊക്കെ താല്പര്യമുള്ള ആളല്ലേ?
9: അത്യാവശ്യം.
8: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗേ ട്രീ അടുത്തിടെ സ്ഥാപിച്ചത് എവിടെയാണ്? യെസ്, ഭോപ്പാലാണ്. ഉത്തരം വളരെ ശരിയാണ്, അഭിനന്ദനങ്ങൾ. എങ്ങനെ മനസ്സിലായി?
9: ഞാൻ വായിച്ചിട്ടുണ്ട്.
8: ഓക്കെ, ഏതായാലും കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
9: ഓക്കെ, ഷുവർ, താങ്ക് യു.
8: ഇന്ത്യയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള ആദ്യത്തെ ആൽഗേ ട്രീ സ്ഥാപിച്ചത് ഭോപ്പാൽ നഗരത്തിലാണ്. ആൽഗേ ട്രീ എന്നത് ആൽഗകളുടെ സഹായത്തോടെ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത്

0: ഇത് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ്. ഇത് സാധാരണ മരങ്ങളെക്കാൾ വേഗത്തിൽ കാർബൺ ശോഷിക്കാൻ കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആൽഗേ ട്രീകൾ വളരെ കുറച്ച് സ്ഥലത്ത് സ്ഥാപിക്കാനാകുമെന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ മിനി ഓക്സിജൻ യൂണിറ്റ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. മധ്യപ്രദേശ് സർക്കാർ നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കാനുമായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
9: ഇനിയുള്ള കാലത്തെ പെണ്ണുങ്ങൾ നീഞ്ചന്തേ പോകയല്ല വേണ്ടത്, പഠിക്കണം. പഠിച്ചു വലിയ ടീച്ചറും കളക്ടറും ഒക്കെ ആകണമെന്ന് പറഞ്ഞ് ചീരയെ പള്ളിക്കൂടത്തിലേക്ക് വിട്ടത് അവളുടെ അച്ഛൻ സുപ്രനാണ്. വീട്ടിലെ മൂത്ത പെണ്ണുങ്ങളെല്ലാം കടപ്പുറത്തെ മൂന്നാമാരോട് വിലപേശിയും ചെവിക്കല്ല് പൊട്ടുന്ന തെറി പറഞ്ഞും മീനും ഐസുകട്ടയും മേടിച്ച് കുട്ടയിൽ ചുമന്ന് ചാളേ, അയിലേ, വള്ളത്തിയേ, കൂരിയേ, നല്ല വെടക്കണ കരിമീനേ എന്നൊക്കെ കൂകുവിളിച്ച് പറഞ്ഞ് കരയായ കരയെല്ലാം തെണ്ടി അലയുമ്പോൾ പൊന്നാങ്ങളയുടെ മോൾ ഉടുത്തൊരുങ്ങി മോന്തായത്തിൽ കുട്ടിക്കൂറാ പൗഡറുമിട്ട് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അമ്മായിമാർക്ക് ചൊറിഞ്ഞു കയറും. എൻ്റെ ഇടയിലേക്കാടി നീ ഉടുത്തുകെട്ടി പോണത്? ഒരു മുടക്കവും കൂടാതെ ദിവസവും ഇതുതന്നെ ചോദിക്കുന്നത് മൂത്തമ്മായി എന്ന ഗൗരി അരയത്തിയാണ്. ഈ ചോദ്യം താഴെയുള്ള മൂന്ന് അനിയത്തിമാർക്കും കൂടി വേണ്ടിയുള്ളതാണ്. ആദ്യമൊക്കെ ചീരയ്ക്കത് കേൾക്കുമ്പോൾ സങ്കടം വരുമായിരുന്നു. പിന്നെ പിന്നെ അവളും തിരിച്ചു പറയാൻ തുടങ്ങി. തോട്ടുങ്ങലങ്ങാടിയിലെ അരയത്തിമാരുടെ നിരയിൽ തുടക്കത്തിൽ തന്നെ കയ്യിലുകയറ്റി തുട കാണിച്ചും റൗക്കയുടെ വാവട്ടം മുലക്കണ്ണോളം താഴ്ത്തിക്കെട്ടിയും മുട്ടിപ്പലകയിലിരുന്ന് പാട്ടുപോലെ മീനുകളെ വർണ്ണിച്ചും മേമേടിക്കാതെ മുലയും തുടയും കണ്ട് രസിച്ചു പോകുന്നവരെ നോക്കി പച്ചത്തെറി പറഞ്ഞും പരുവപ്പെട്ടുപോയ ഗൗരി അരയത്തിയുടെ നാവിൻ്റെ മൂർച്ചയെ തടുക്കാൻ ചീരയ്ക്ക് കഴിയാറില്ല. വല്ലാതെ തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ അവൾ വേലായി വാപ്പൻ്റെ അടുത്ത് ചെല്ലും. അച്ഛൻ്റെ അനിയനായ വേലായി വാപ്പൻ എപ്പോഴും വീട്ടുവരാന്തയിൽ കുന്തിച്ചിരിക്കുന്നുണ്ടാകും. വായുവിലേക്ക് നോക്കി നേരിയൊരു കമ്പുയർത്തി അദൃശ്യരായ ശത്രുക്കളെ വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും വേലായി. വാപ്പൻ്റെ നാവിൽ നിന്ന് വീണുകേട്ടിട്ടുള്ള തെറിയോളം പോന്ന തെറി ചീര ഒരൊറ്റ മനുഷ്യരിൽ നിന്നും കേട്ടിട്ടില്ല. അവൾ പിറക്കുന്നതിനു മുമ്പേ വാപ്പൻ കാളിക്കുട്ടിയമ്മായിയെ കെട്ടിയതാണ്. കെട്ടിയ കൊല്ലം വിഷുവിന് വീട്ടുമുറ്റത്ത് പൊട്ടിത്തീർന്നതും പൊട്ടാത്തതുമായ ഓലപ്പടക്കത്തിൻ്റെ വെടിമരുന്ന് കടലാസിൽ കൂട്ടിവെച്ച് രണ്ടു മുഷ്ടി ചേരുന്നത്ര പോന്ന ഗുണ്ടുണ്ടാക്കി വലിയ സ്വരത്തിൽ പൊട്ടിച്ച് തൻ്റെ പുതുപ്പെണ്ണിനെ ഞെട്ടിക്കാനായിട്ട് മരുന്നരച്ചതാണ്. അതിലെന്തോ കരടുണ്ടായെന്നാണ് പറയുന്നത്. അത് പൊട്ടിത്തെറിച്ച് വാപ്പൻ്റെ രണ്ട് കണ്ണും പോയി. അതിനുശേഷം വാപ്പന് ജോലിക്ക് പോവാൻ പറ്റാണ്ടായി. കാളിക്കുട്ടി അമ്മായി വീട്ടുപണിക്കായി ഇറങ്ങിത്തിരിച്ചു. ദിവസവും അണിഞ്ഞൊരുങ്ങി ഇറങ്ങിപ്പോകുന്ന അമ്മായി ഏതൊക്കെയോ ആണുങ്ങളുടെ ഒപ്പം കിടന്നിട്ടാണ് വരുന്നതെന്ന് വാപ്പൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആദ്യമൊക്കെ അമ്മായിയെ ചന്നം പിന്നം തല്ലുമായിരുന്നു. ഒരു ദിവസം അമ്മായി പുള്ളിക്കാരനെ തള്ളി നിലത്തേക്കിട്ടു. ചാടി എണീറ്റ് ഉലകം മുഴുവൻ ഞെട്ടിക്കുന്ന വിശേഷപ്പെട്ട പദക്കൂട്ടുകൾ ചേർത്തുള്ള വെടിക്കെട്ട് തെറികൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ്. വാപ്പൻ പറയുന്ന തെറി കേട്ടാൽ ആരും ഒരു നൊടി നിശ്ചലമായിപ്പോകും. ഇങ്ങനെ രണ്ടു വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്ന് പോലും കേൾക്കുന്നവർ അതിശയിച്ചു പോകും. വേലായി വാപ്പൻ്റെ മുന്നിൽ ചെന്ന് ചീര കണ്ണുകൾ തിരുമി ഉച്ചത്തിൽ കരയുമ്പോൾ വാപ്പൻ ധ്യാനത്തിൽ നിന്നുണരും.
10: എന്താണ്ട്രി പുള്ളേ നീ കിടന്ന് മോങ്ങണത്?
9: ഗൗരിയമ്മായി പിന്നെയും തെറി പറയണു വാപ്പ. ആവുന്നത്ര ദുഃഖം സ്വരത്തിലുണ്ടാക്കി ചീര പറയും.
10: എടീ ഗൗരി, ഇറങ്ങി വാടി
9: എന്നു പറഞ്ഞുകൊണ്ട് വേലായി തൻ്റെ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോരമായ ആക്രമണത്തിന് തുടക്കമിടും. അതോടെ ആ വീട് മാത്രമല്ല, പരിസരം മുഴുവൻ ചലനമറ്റ് മന്ദിച്ചങ്ങനെ കിടക്കും.

0: ഇത് മിക്കവാറും മാസത്തിൽ രണ്ടോ മൂന്നോ തവണ നടക്കാറുണ്ട്. അതൊരു യുദ്ധമാണ്, ചീര നയിച്ചിരുന്ന യുദ്ധം. അതിൻ്റെ പക ഗൗരിയുടെ അനിയത്തിമാർ ഒരു കാലത്തും മറന്നില്ല. ചീരയുടെ അമ്മ കുഞ്ഞമ്മത്താത്തിയാണ് ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞത്. കുഞ്ഞമ്മത്താത്തി പഠിച്ച പണി 18 നോക്കിയിട്ടും ചീര തോറ്റില്ല. അവൾ പൊരുതിക്കൊണ്ടേയിരുന്നു. കാലങ്ങൾ കടന്ന് തെരണ്ടുകൂളി കഴിഞ്ഞ് ഇനിയിപ്പോ പഠിത്തം നിർത്തിയാലോ എന്നൊക്കെ കുഞ്ഞമ്മത്താത്തിയും നാത്തൂമാരും കൂടി ആലോചിച്ചങ്ങനെ നിൽക്കെ ഒരു നാൾ കിടക്കപ്പായി എന്ന് വേലായി എണീറ്റില്ല. അന്നാ വീട് നിശബ്ദമായി. ആകെ കരഞ്ഞത് ചീര മാത്രമാണ്. അവൾ വാപ്പനെ ഗൗരിയമ്മായി അനിയത്തിമാരും കൂടി കൊന്നതാണെന്ന് തീരുമാനത്തിലെത്തി. വാപ്പൻ കിടക്കപ്പായയിലിരുന്ന് കുടിച്ച കട്ടൻ ചായയുടെ മട്ടുള്ള ലോട്ട പാവാടയുടെ ഞൊറിവുകളിൽ ഒളിപ്പിച്ചു പിടിച്ച് ഇരുചെവിയറിയാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വച്ചു പിടിച്ചു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444. 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ് സ്പീക്കർ സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇൻ്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവെച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഉഷസ് പദ്ധതി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 തോൽപ്പിച്ചു. വൈകിട്ട് 5:00 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 103.6 Real FM.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: പ്രണയമായും വിരഹമായും

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ഒ എൻ വി ഒരു തുള്ളിയല്ല, പല തുള്ളി വെളിച്ചം കാവ്യ ലോകത്തിന് സമ്മാനിച്ച സ്നേഹസൂര്യൻ. 1000 പേരറിയാ പൂക്കളുടെ പൂമ്പുലർക്കണി, കവിതയുടെ പര്യായമായ ത്രിയക്ഷരം, ഒരിക്കലും തിരവറ്റാത്ത തോന്നിയ അക്ഷരങ്ങളുടെ കടൽ, വിശ്വകാവ്യ ഹൃദയത്തിന്റെ വിഹ്വലതലങ്ങളിൽ പെയ്തിറങ്ങിയ തോരാ മഴയായിരുന്നു ഓരോ ഒ എൻ വി കവിതയും. നഷ്ടസ്മൃതികളുടെ വർണ്ണപ്പൊട്ടുകളും തേടി ഓർമ്മകളുടെ തീരത്ത് അവർക്കൊപ്പം നടന്നു. മനസ്സിന്റെ ഒരിക്കലും ഒടുങ്ങാത്ത അസ്വാസ്ഥ്യമാണ് കടൽ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അസ്വസ്ഥമായ മനസ്സിനെ പാടി ശാന്തമാക്കാനുള്ള ഒരു ഒ എൻ വി പാട്ട് ഇനി കേൾക്കാം. ചിത്രം മദനോത്സവം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
10: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
10: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0332.
11: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
12: ശോഭിക വെഡിംഗ്.
13: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
14: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
15: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
16: ബെനീസിയ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ബഹദൂർ, ഒരോർമ്മ. മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ. മറവി ഒരു അനുഗ്രഹമാണെന്നൊക്കെ ആലങ്കാരികമായി പറയാം. എന്നാൽ മറവി നന്ദികേടായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. മലയാളത്തെ മുഴുക്കെ പൊട്ടിച്ചിരിപ്പിച്ച, ഇടക്കൊക്കെ കണ്ണുകളീറനാക്കിയ അനശ്വരനായ നടൻ ബഹദൂറിന്റെ സ്മരണ ബഹദൂറിന്റെ തന്നെ ശബ്ദത്താലും ഓർമ്മകളാലും വീണ്ടെടുക്കുകയാണ് ഇന്ന്.
4: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം സിനിമ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ കാണാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിലും കൂട്ടുകാരോടൊത്ത് പോയി സിനിമ കാണുമായിരുന്നു.
3: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് ബഹദൂറിന്റെ ശബ്ദം, ഓർമ്മകൾ.
4: എനിക്ക് ഓർമ്മയുണ്ട്, ഏഴാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഭൂലോകരംഭ എന്ന് പറയുന്ന സിനിമ ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഒരു സിനിമാ നടനാകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, എ ബി അബ്ദുൽ കരീം. ഒരു ആനിവേഴ്സറി ദിവസം സ്കൂളിൽ ഒരു ഏകാംഗ നാടകം അഭിനയിച്ചപ്പോൾ കല്യാണ കൺട്രോൾ ഇൻസ്പെക്ടർ ആയിട്ട് അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്യൂണായിട്ട് ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലം, വീടും നാടും പട്ടിണിയാണ്. 1949 ഞാൻ എസ് എൽ സി പാസ്സായി. പഠിക്കാൻ വലിയ മിടുക്കണമൊന്നുമല്ലായിരുന്നു. കോളേജിൽ പോകണം, പഠിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഫറൂഖ് കോളേജിൽ പോയി ചേർന്നു. അന്ന് ഇൻ്റർമീഡിയറ്റാണ്. എക്സാമിനേഷന് എന്നെ ഡീറ്റെയിൻ ചെയ്തു. അങ്ങനെ കോളേജ് പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു. അവിടെ നിന്നും നാട്ടിൽ തിരിച്ചെത്തി ജോലി അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അളിയൻ അന്ന് കോതമംഗലം ബസ് സർവീസിൽ മാനേജറായിരുന്നു, ആലുവ കോതമംഗലം. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ആ ബസ് സർവീസിൽ ആദ്യം ചെക്കറായി, പിന്നെ കണ്ടക്ടറായി. ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടി.
3: സിനിമയുടെ ലോകത്തിലേക്ക് എത്തിച്ച വഴികൾ, വഴിത്താരകൾ.
4: അങ്ങനെ ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ബന്ധുവായ ഡോക്ടർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ കല്യാണം ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. ഞാൻ ആ കല്യാണത്തിന് കൂടെ പോയി. അവിടെ മുതലാണ് എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കല്യാണത്തിന് പോയ ഞാൻ കല്യാണ പാർട്ടിക്കാർ മടങ്ങിയിട്ടും ഞാൻ സിനിമാ ചാൻസിന് വേണ്ടി അവിടെ അടിഞ്ഞുകൂടി. സിനിമാ ഭ്രാന്തുമായിട്ട് നടക്കുമ്പോൾ അന്ന് എൻ്റെ ഒരു കസിൻ, അദ്ദേഹം എനിക്കൊരു എഴുത്ത് തന്നു. അന്ന് ഡെപ്യൂട്ടി കലക്ടറാണ് ഓമന.

0: കുഞ്ഞമ്മച്ചേച്ചി, ശ്രീമാൻ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സഹോദരി. എഴുത്തുകൊണ്ട് ഞാൻ ഓമന കുഞ്ഞി ചേച്ചിയുടെ വീട്ടിൽ പോയി എഴുത്തു കൊടുത്തു. അവർ സഹോദരനെ പരിചയപ്പെടുത്തി. തിക്കുറിശ്ശി സാറ് എന്നോട് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ എഴുത്തുമായി ഞാൻ മെറിലാൻഡിൽ ചെന്നപ്പോൾ KNK പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുഞ്ചാക്കോ കോഷി, ഇവർ രണ്ടുപേര് തെറ്റി KV കോഷി സാറ് ഒരു പടം എടുക്കാൻ മെറിലാൻഡിൽ വന്നിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് എല്ലാം നോക്കിയിരുന്നത്. അപ്പോഴാണ് എൻ്റെ എഴുത്തുമായിട്ട് ഞാൻ ചെല്ലുന്നത്.
1: ഉദയ സ്റ്റുഡിയോയും മെറിലാൻഡ് സ്റ്റുഡിയോയും തമ്മിലുള്ള മത്സരം മുറുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹദൂർ സിനിമയിലെത്തിപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും.
0: ആ സമയം അവൻ വരുന്നു എന്നുള്ള പടം മിസ്റ്റർ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോയിൽ എടുത്തിരുന്നു. അതിൽ നിന്ന് എസ് പി പിള്ളയെയും മുതുകുളത്തിനെയും കുഞ്ചാക്കോ വിട്ടുകൊടുത്തില്ല. ആ റോളുകൾ ഞാനും ഋഷിമംഗലം കൃഷ്ണൻ നായരും ചെയ്യുമെന്നുള്ള ധൈര്യത്തോടുകൂടി അതിലെ കോമഡി റോള് എനിക്കും കൃഷ്ണൻ നായർക്കും കൂടി കിട്ടി. ആ പടം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് എൻ്റെ പേര് മാറ്റി കുഞ്ഞാലു എന്നുള്ള പേര് മാറ്റി ബഹദൂർ എന്ന പേരിട്ടത്. ആ പടത്തിന് വേണ്ടി ഞാൻ 2-3 മാസത്തോളം സ്റ്റുഡിയോയിൽ താമസിച്ചു. 2-3 മാസം കഴിഞ്ഞ് സിനിമ തീർന്നു, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആ പടത്തിൽ കിട്ടിയത് 150 റുപ്യയാണ്. ആ കാശുമായിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ 150 രൂപയുമായി വീട്ടിലേക്ക് തിരിച്ച് ഞാൻ, എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു എത്ര രൂപ കിട്ടിയെന്ന്. 150 രൂപ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ പിതാവും പൊട്ടിക്കരഞ്ഞുപോയി. കാരണം നാടകത്തിൽ അഭിനയിച്ചതിന് എന്നെ പണ്ട് കെട്ടിയിട്ട് തല്ലിയതാണ്. അതേ തൊഴിൽ അഭിനയിച്ചു പ്രതിഫലം പറ്റി എന്നുള്ള സന്തോഷം അദ്ദേഹത്തിനുണ്ടായി.
1: മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാകാൻ ബഹദൂറിന് പിന്നെയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു.
0: അങ്ങനെ ഞാൻ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഒരു അന്തേവാസിയായി, അവിടെ സ്ഥിരതാമസമായി. അക്കാലത്ത് അനിയത്തി, ഹരിശ്ചന്ദ്ര, മന്ത്രവാദി ഈ വക പടങ്ങളിൽ അഭിനയിച്ചു. അതൊന്നും ഈ ഓർമ്മിക്കത്തക്ക നിലയിലുള്ള റോളുകളല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാടാത്ത പൈങ്കിളി എന്ന ഒരു പടം കിട്ടിയത്. അത് എനിക്ക് ലൈഫിലൊരു ബ്രേക്കായിരുന്നു. നായികയുടെ പുറകെ നടക്കുന്ന ഒരു മണ്ടൻ മണവാളൻ, അതിലെ നായകൻ പ്രേംനസീറും നായിക നിസ്കുമാരിയുമാണ്. അത് പ്രേക്ഷകരെല്ലാവരും നോട്ട് ചെയ്യത്തക്ക നിലയിൽ ഉള്ള റോളായതുകൊണ്ട് അവിടെ മുതൽ ഞാൻ അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറി. പിന്നീട് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ സ്ഥിരമായ ഒരു ആർട്ടിസ്റ്റായി എനിക്ക് ചാൻസുകൾ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദയായിൽ എന്നെ ഉമ്മ എന്ന പടത്തിൽ ആദ്യമായി വിളിക്കുന്നത്. ഉദയായാലും എല്ലാ പടങ്ങളിലും ഞാൻ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സേലത്ത് TR സുന്ദരം എടുത്ത കണ്ടം വെച്ച കോട്ട് എന്ന പടത്തിൽ അഭിനയിച്ചു. അങ്ങനെ അവിടുന്ന് ഒരുവിധം ബിസിയായിട്ട് നടന്നു.
1: ബഹദൂർ സജീവമായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു മലയാള സിനിമാ രംഗം.
0: 70കളിൽ ധാരാളം മലയാള പടങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. വർഷത്തിൽ 30-35 സിനിമയോളം അഭിനയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അന്ന് കുടുംബകഥയായിരിക്കും, നായകൻ, നായകൻ്റെ കൂടെ ഒരു കൊമേഡിയൻ എപ്പോഴും ഉണ്ടാവും, നായിക, നായികയുടെ കൂടെ ഒരു തോഴി ഉണ്ടാവും. അപ്പോൾ നായകൻ്റെ കൂടെ നടക്കുന്ന കൊമേഡിയൻ ഏതെല്ലാം മണ്ടത്തരം കാണിക്കാമോ അത് മുഴുവൻ കാണിച്ചെങ്കിൽ മാത്രമേ നായകൻ ബുദ്ധിമാനായിട്ട് മാറുകയുള്ളൂ. പിന്നെ വില്ലൻ, വില്ലൻ്റെ കൂടെയും ഒരു കോമഡിയൻ ഉണ്ടാവും. ഈ കോമഡിയന്മാർ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. ആ അടിക്കടയിൽ കോമഡി കോമഡിയിൽ കൂടി അടി നടത്തുന്നതാണ് അന്നത്തെ ഹാസ്യം. അന്ന് പ്രേംനസീർ, ഷീല, ജയഭാരതി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, KP ഉമ്മർ, കോട്ടയം ചെല്ലപ്പൻ, സത്യൻ സാറ്, മധു, ശാരദ, അങ്ങനെയുള്ള പല നടന്മാരും നടികളും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ കുടുംബകഥകളുമായിട്ടുള്ള സിനിമ സെറ്റപ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഹാസ്യ ജോഡികൾ പല കാലഘട്ടങ്ങളിലും എൻ്റെ കൂടെ പലരും വന്നെങ്കിലും അടൂർ ഭാസിയായിട്ടാണ് ഏറ്റവും കൂടുതൽ

0: സിനിമ അഭിനയിച്ചിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ കഥാകൃത്തുക്കൾ പോലും ബാസിയുടെയും ബഹദൂറിൻ്റെയും സീൻ വന്നാൽ സീൻ നമ്പർ 38 ബാസി ബഹദൂർ എന്നെഴുതി ആ പേജ് മറിച്ചിടും. സെറ്റിൽ വന്നതിന് ശേഷമാണ് ഡയറക്ടർ ബാസിയെയും എന്നെയും വിളിച്ച് സീൻ ഡിസ്കസ് ചെയ്യുക. പക്ഷേ അന്ന് ബാസിക്കുണ്ടായിരുന്ന ഒരു കഴിവ്, ബാസി സി വി രാമൻപിള്ളയുടെ മകളുടെ മകനാണ്, ഇ വി കൃഷ്ണപിള്ളയുടെ മകനാണ്, മലയാള ഭാഷ എന്നേക്കാൾ പരിജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് ഈ ഡയലോഗുകൾ എഴുതാനും പറയാനും പറയിപ്പിക്കാനും കഴിവുണ്ടായിരുന്നു. ഞാൻ കൂടെ നിന്നുകൊടുത്താൽ മതി. അങ്ങനെയാണ് കൂടുതൽ സിനിമകളിൽ സെറ്റിൽ വെച്ച് തന്നെ ഹാസ്യരംഗങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ക്യാരക്ടർ റോളുകളും ഹാസ്യ റോളുകളും ധാരാളം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അനുഭവങ്ങൾ പാളിച്ചകൾ, തുറക്കാത്ത വാതിൽ, ലക്ഷപ്രഭു, പഞ്ചാമൃതം, ഇങ്ങനെ പല പടങ്ങളുണ്ട്. കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ക്യാരക്ടർ റോൾ ചെയ്യാൻ ഒരു പ്രത്യേക സുഖവും ആനന്ദവുമുണ്ട്. പ്രത്യേകിച്ച് കോമഡിയിൽ തുടങ്ങി ക്യാരക്ടർ റോളിൽ അവസാനിക്കുന്ന പടങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന രാഗം എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ റോളാണ് എടുത്തത്. എനിക്കതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. ഞാനും ശങ്കരാടിയും ഭാസിയും ഒരുമിച്ച് ക്യാരക്ടർ റോൾ ചെയ്ത പടമാണ് പഞ്ചാമൃതം. അതിൽ എൻ്റെ ക്യാരക്ടർ വളരെ സീരിയസ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു കൊമേഡിയൻ സീരിയസ് ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രേക്ഷകർ കാണുന്നത് കോമഡി ആണെങ്കിലും ആരംഭത്തിലേ ആ തമാശ കാണുന്നുള്ളൂ. പിന്നീട് നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ ഒരു ക്യാരക്ടർ റോൾ അഭിനയിച്ച് ശീലിച്ച ഒരു നടനേക്കാൾ ഒരു കോമഡിയെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: ചലച്ചിത്ര ജീവിതത്തിൽ തൻ്റെ ഉള്ളുലച്ച ഒരു അനുഭവത്തെക്കുറിച്ച് ബഹദൂർ പറഞ്ഞതിങ്ങനെ:
0: ടച്ചിങ് സീൻസ് വളരെ ഇമോഷണലായിട്ട് അഭിനയിക്കേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പടത്തിൽ സത്യൻ എടുത്തിരുന്ന കഥാപാത്രം കോട്ടയത്തുകാരൻ ഒരു ചെല്ലപ്പൻ്റെ വേഷമാണ്. ഞാൻ ആ നാട്ടിൽ പുന്നപ്ര വയലാറാണ് ഈ കഥ അധികവും എടുത്തത്. ഒരു മുറുക്കാൻ കടക്കാരൻ ഹംസയാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ഈ ഹംസയ്ക്ക് വേണ്ടി ഹംസയുടെ കട തല്ലിപ്പൊളിച്ച മുതലാളിയെ ഈ ചെല്ലപ്പനായ അനാഥൻ കുത്തിക്കൊല്ലുന്നു. അതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യൻ സാറിൻ്റെ രോഗം മൂർദ്ധന്യ ദശയിലിരിക്കുന്ന സമയമാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു, അവിടെ വെച്ച് ഒരു സീൻ എടുത്തു. എൻ്റെ കട തല്ലിപ്പൊളിച്ച് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം സത്യൻ പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നു. ഹംസേ, നീ ഇവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് പരിചയപ്പെട്ടു, ഇവിടെ വെച്ച് ഞാൻ പിരിയുന്നു. അങ്ങനെ പോയിട്ടാണ് ഈ മുതലാളിയെ കുത്തിക്കൊല്ലുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സത്യനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഈ തൂക്കിക്കൊല്ലുന്ന രംഗം എടുത്തത് മദ്രാസിലാണ്. പക്ഷേ ഇതിനിടയിൽ യഥാർത്ഥമായ സത്യൻ സാർ മരിച്ചുപോയി. ആ ഈ ഹംസ സെൻട്രൽ ജയിലിൽ നിന്നും ഈ ശവശരീരം ഏറ്റുവാങ്ങുന്ന ഒരു രംഗമുണ്ട്. ശ്യാമള സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു ആ രംഗം ഷൂട്ട് ചെയ്തത്. സത്യന് പകരം സത്യൻ്റെ ഡ്യൂപ്പായിരുന്നു. വാസ്തവത്തിൽ അന്നത്തോളം ഞാൻ കരഞ്ഞ ഒരു ദിവസമില്ല.
1: സിനിമയിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ സിനിമയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത ബഹദൂറിന് പക്ഷേ പരാതികളും പരിഭവങ്ങളും ഒട്ടുമേയുണ്ടായിരുന്നില്ല.
0: ആകെ തുക നോക്കിയാൽ 40-42 കൊല്ലത്തെ കലാജീവിതത്തിൽ നേട്ടങ്ങൾ ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ കച്ചവടം ചെയ്ത് പല ലക്ഷങ്ങളും നഷ്ടപ്പെടുത്തി. ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായി, ഇതിഹാസ്, പല ലക്ഷങ്ങളും നഷ്ടപ്പെട്ടു. 5-6 സിനിമ പലരെയും നന്നാക്കാൻ വേണ്ടി എടുത്തു, അതും നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് ഒരു സിനിമ പ്രോസസ്സിംഗ് ലാബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആകത്തുക മൊത്തത്തിൽ സിനിമയിലല്ലെങ്കിൽ ഞാൻ ഈ പദവിയിൽ ഈ സ്ഥിതിയിൽ എത്തുമെന്ന് കരുതുന്നില്ല. പ്രതാപശാലിയായി, പണക്കാരനായി, പ്രശസ്തി കിട്ടി, പണം സൂക്ഷിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ

0: പലരെയും സഹായിച്ചു നഷ്ടപ്പെട്ടു, അല്ലാതെ കൈമോശം വന്നു പോയതല്ല എന്നുള്ള ഒരു സമാധാനം മാത്രമാണുള്ളത്.
1: മറവി അനുഗ്രഹമാണ്, മറവി നന്ദികേട് കൂടിയാണ്. മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ.
2: ആർട്ട് കഫേയിൽ നിങ്ങൾ കേട്ടത് ബഹദൂർ, ഒരോർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
5: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
5: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
5: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ആകാശവാണി 103.6 റിയൽ എഫ് എം ആർട്ട് കഫേയിലിനി ചലച്ചിത്ര ഗാനങ്ങൾ. മാജിക് മഷ്റൂം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും ഹനാൻ ഷായും പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം നാദിർഷാ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: സുഖമാണോ സുഖമാണ് ഈ ചിത്രത്തിനു വേണ്ടി എസ് പി ദേവാനന്ദും ബി ജെ സച്ചിനും പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് നിപിൻ ബസന്റ്.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് കെ
2: യാത്രയോ ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: അമ്പലമുകളിലെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ടി ബിനു എഴുതി, അരുൺദേവ് സംഗീതം നൽകി, ശ്വേതാ മോഹൻ, നിഖിൽ മാത്യു എന്നിവർ പാടി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9-2 ഗാനോപഹാരത്തിൽ കേൾക്കാം.
1: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
0: FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. യുഡിഎഫിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിലെ എ സി മൊയ്തീനും ബിജെപിയിലെ ബി ഗോപകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. ജീവിത സൌകര്യം, ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകളും യോഗത്തിൽ പങ്കുവച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അടുത്തമാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. കാസർകോട് ദേശീയപാത 66 നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നിലവിലെ നിർമ്മാണ രീതിക്ക് പകരം ആകാശപാത നിർമ്മിക്കണമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കളക്ടർ കൈമാറിയത്. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ, മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ 16th സെൻസസിന്റെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ഭാഗ്യക്യുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇതിനകം വിറ്റുതീർന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. FM പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. കുരുവിപ്പാപ്പ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും മൃദുല വാര്യരും പാടിയ ഗാനം. ധന്യ പ്രദീപിന്റെ വരികൾക്ക് ഈണം നൽകിയത് പ്രദീപ് ടോം.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
6: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിനു വേണ്ടി സുഹൈൽ കോയ എഴുതി ഹിഷാം അബ്ദുൽ വഹാബ് ഈണം നൽകി.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഗാനോപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്വേഴ്സ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
7: നമ്മളൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെമറ്റോളജി വിഭാഗത്തിൻ്റെയും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെയും മേധാവി ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ WBC കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതലും കുറവും അതുണ്ടാക്കുന്ന അസുഖങ്ങളൊന്നും പറയാം.
8: അതായത് കുറയുന്നതും കൂടുന്നതും, ഇപ്പം നമ്മൾ WBC എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് സെൽ കൗണ്ടിനെ യൂഷ്വലി നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, ഇയോസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ന്യൂട്രോഫിൽ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ ആദ്യം ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് വരിക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അലർജി വന്നു, ഇപ്പോൾ ആൾക്കാർ പറയുന്നു ഇയോസിനോഫിൽ കൗണ്ട് കൂടി അല്ലേ, ആസ്മ വന്നു അല്ലെങ്കിൽ അലർജി വന്നു, ഇയോസ് ഈ കൗണ്ട് കൂടുതൽ ഇതും പെടും. അതായത് ഇയോസിനോഫിൽ കൗണ്ട് കൂടി, അപ്പൊ അതിൽ പ്ലേറ്റ്ലെറ്റ് ആണോ കൗണ്ടിങ് അപ്പോഴാണ് ഇയോസിനോഫിൽ കൗണ്ട് കൂടി. അവർക്ക് വല്ല അലർജിയോ അല്ലെങ്കിൽ ഒരു വേമിന്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഈ ക്രിമി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിൽ ഓരോന്നിനും ഇപ്പൊ അലർജി വന്നാൽ ഇയോസിനോഫിൽ പല പല ഘടകങ്ങൾ ഉള്ളത് നമ്മുടെ റിസർവ് ബറ്റാലിയൻ പോലെയാണ്. നമുക്കൊരു അറ്റാക്ക് ആരാണോ ചെയ്യണത് അതിനനുസരിച്ചുള്ള ആളെ ഇറക്കി വിടും. അപ്പോ ഇതിന്റെ അളവുകളുടെ വേരിയേഷനുകൾ ഓരോ അസുഖങ്ങൾക്കും പ്രത്യേകമായിട്ടുണ്ടാവും. ഇനി ടോട്ടലി നോക്കുകയാണ് കൗണ്ടിങ്ങിന്റെ കണക്ക് പറയുകയാണെങ്കിൽ, കൂടുന്നത് ചില ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ യൂറിനറിയിൽ ഇൻഫെക്ഷൻ സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് UTI എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ന്യൂട്രോഫിൽ കൗണ്ട് കൂടാം, അത് ഇൻഫെക്ഷൻ കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്തോ തന്നെ താഴോട്ട് പോകും. ചിലവർക്ക് അത് പെർസിസ്റ്റന്റ് ആയിട്ട് ഹൈ നിൽക്കുമ്പോഴാണ് അത് നമ്മൾ എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഉള്ളത് ചോദിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വല്ലാണ്ട് കൂടി 2 ലക്ഷം 3 ലക്ഷം, അത് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറച്ച് പ്രശ്നമുള്ളതാണ്, ലുക്കീമിയ പോലെയുള്ളതോ. കാരണം ഒരു ഇൻഫെക്ഷൻ റിലേറ്റഡ് ഒരു 3 ലക്ഷത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ അത്രയും വേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നമ്മളെ ഒരുവിധ ഇൻഫെക്ഷനൊക്കെ ഒതുക്കാവുന്ന സാധനമുള്ളൂ അല്ലേ. അപ്പൊ ഇത്രയും പോകുമ്പോൾ നമുക്ക് സംശയമായി അത് ലുക്കീമിയ ആണോ. അപ്പൊ ആണെങ്കിൽ തന്നെ അതൊരു ക്രോണിക് ലുക്കീമിയ ആണോ അതോ പ്രശ്നമുള്ള അക്യൂട്ട് ലുക്കീമിയകളാണോ. അങ്ങനെ ഇനി കുറഞ്ഞു പോണ സൈഡ്, ഇപ്പൊ നമുക്കൊരു ഡെങ്കി പനി വന്നു, കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ആ ഹിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ നോക്കുക. അപ്പൊ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ഒരു പനി കോൾഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3000 കൗണ്ട് വന്നാലും ചിലപ്പോൾ അത് റിലേറ്റഡ് ആവാം, പാനിക് ആവേണ്ട ആവശ്യമില്ല. അത് പെർസിസ്റ്റിംഗ്ലി ലോ ആണെങ്കിലേ നമ്മൾ അതിന്റെ പിറകെ പോകേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാൻ പറയും. അതൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ അതിന്റെ കൂടിയ മജ്ജ ടെസ്റ്റും വേറെ ഒന്നും വേണ്ടി വരില്ല.
7: ഡോക്ടർ, WBC കുറിച്ച് പറഞ്ഞു, RBC കുറിച്ച് പറഞ്ഞു, പ്ലേറ്റ്ലെറ്റുകളുടെ ഏറ്റക്കുറച്ചിലുകൾ അതൊന്ന് പറയാം.
8: അതായത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മുടെ ഒരു OP ഇപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു 60% ചിലപ്പോൾ ഞാൻ പറയും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് കോമണസ്റ്റ് ആയിട്ട് കാണുന്നത്. ഇപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് എന്ന് പറയുന്നത് 2 റീസണാണ്. നമ്മളിപ്പോ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കിപ്പോ ഒരു ജോലി വരവ് വേണം, ചെലവ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് ബോൺ മാരോ ഒന്ന് പ്ലേറ്റ്ലെറ്റ് ഉത്പാദിപ്പിക്കുന്നു, സ്പ്ലീന് അവിടെ കറങ്ങി നടന്ന് അതിന്റെ ലൈഫ് തീരുമ്പോൾ സ്പ്ലീനിൽ പോയിട്ട് ഇത് നശിക്കുന്നു അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ ഡിസ്ട്രക്ഷൻ, ഇപ്പൊ ഇതിന്റെ ബാലൻസ് ആണ്. കുറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്താലും കൂടുതൽ ഡിസ്ട്രക്ഷൻ വന്നാലും ഈ പ്ലേറ്റ്ലെറ്റ് നെഗറ്റീവിലേക്ക് അല്ലെ. ഇതാണ് ഇതിന്റെ, ഇത്രയാണ് ഇതിന്റെ വർക്കപ്പ്. അപ്പൊ നമ്മളൊരാൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹിസ്റ്ററി ഈ പറഞ്ഞ മാതിരി ചില ഫീവർ, ഇപ്പൊ ഡെങ്കിപ്പനി വന്ന പ്ലേറ്റ്ലെറ്റ് കുറയുമെന്ന് നമുക്കറിയാം. അത് ആ ഇൻഫെക്ഷന് റിലേറ്റ് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമ്പോൾ അത് ആന്റിബോഡീസ് മൂലം കുറച്ച് പ്ലേറ്റ്ലെറ്റ്, അതിൽ ആ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അതിൽ പ്ലേറ്റ്ലെറ്റ് കുറച്ച് പെട്ടുപോകുന്നു. അതായത് ഡിസ്ട്രക്ഷൻ ആണ്, അത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ ഒക്കെ.

0: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
1: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
2: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
1: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ FM. ടർക്കിഷ് തർക്കം എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, ഇഫ്തി ഈണ നൽകി, അരുൺ, പ്രീത എന്നിവർ പാടിയ ഗാനം.

ടർക്കിഷ് തർക്കം എന്ന ചിത്രത്തിനുവേണ്ടി വിനായക് ശശികുമാർ എഴുതി, ഇഫ്തി ഈണ നൽകി, അരുൺ പ്രീത എന്നിവർ പാടിയ ഗാനം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പരാക്രമം എന്ന ചിത്രത്തിനു വേണ്ടി ജാസിം ജമാൽ പാടിയ ഗാനം.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് അലക്സ് ഈണം നൽകി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ചിത്രം പാർട്ട്നേഴ്സ് ഇൻ ക്രൈം.

0: ഇതോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനോപഹാരം
2: 103.6 Real FM. सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
4: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
5: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: ഇശൽമാല ആദ്യം കണ്ണൂർ ഷെരീഫും KS രഹനയും പാടിയ ഗാനം.

0: ഇതോടെ ഇന്നത്തെ ഇഷൽമാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
8: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. അല്പസമയത്തിനകം സ്പീക്കറെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിയുന്ന നിമിഷം അതിപ്രധാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രമല്ലെന്നും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ഏതെങ്കിലും നാഗരികതയുമായോ വംശീയ വിഭാഗവുമായോ മതദേശീയതയുമായോ ബന്ധപ്പെടുത്തരുതെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന 5-ാമത് ഭീകരതാ വിരുദ്ധ ഇന്ത്യ ഈജിപ്ത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. കഴിഞ്ഞ വർഷമുണ്ടായ പഹൽഗാം ചെങ്കോട്ട ഭീകരാക്രമണങ്ങളെ യോഗം അപലപിച്ചു. ഡിജിറ്റൽ ഭൌതിക രീതികളിലൂടെ ഭിന്നശേഷിക്കാർക്കടക്കം ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനം ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ധനകാര്യമന്ത്രാലയം. 2026 ആഗോള തുല്യതാ അവബോധ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രസ്താവനയിലാണ് വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. കോംട്രസ്റ്റ് മാവൂർ ഗ്രാസിം പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ BJP ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. തൃശൂർ അയ്യന്തോൾ അമൃതവിദ്യാലയ മൈതാനത്ത് സമാപിച്ച 13-ാമത് സംസ്ഥാന ജൂനിയർ കോഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ജില്ല 2-ാം സ്ഥാനവും നേടി. FM പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം അഭിമന്യു എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
11: ചലച്ചിത്ര ഗാനത്തിൽ ഇനി കേൾക്കാം അഗ്നിസാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ഈണം നൽകി സുജാത പാടിയ ഗാനം.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി യു ഡി എഫിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭാ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിയും. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതി തിരുവഞ്ചൂർ സന്ദർശിച്ചു. 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. കെ പി പരമേശ്വരൻ പിള്ളയുടെയും എം ജി ഗൌരിക്കുട്ടിയമ്മയുടെയും മകനായി 1949 December 26 കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂരിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ജനനം. കോട്ടയത്തെ എം ടി സെമിനാറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് കോട്ടയം ബസേലിയസ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുന്നത്. 1976 മുതൽ കോട്ടയം ബാറിൽ അഭിഭാഷകനായി പരിശീലനം തുടങ്ങിയെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിസുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ വിഷയമാകും. കൂടാതെ രണ്ടു നേതാക്കളും നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചുകൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അർജുമന്ദ് ഗുൽസർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ധനോയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. സ്വകാര്യ ചില്ലറ വിൽപ്പനശാലകളേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ധനോയിൽ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക ആശയവിനിമയ മാർഗ്ഗങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് ഇന്ധനോയിൽ കോർപ്പറേഷൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ശിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ശിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ശിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPG ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. 1933 ബാച്ചിലെ ത്രിപുര കേഡർ IPS ഉദ്യോഗസ്ഥനാണ് രാജീവ് സിംഗ്. ഡിജിറ്റൽ ഭൌതിക

കളുടെ ഭിന്നശേഷിക്കാർക്ക് ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനം ഉറപ്പാക്കാൻ ബാങ്കിംഗ് ധനകാര്യ സേവന മേഖലയ്ക്കായി പ്രത്യേക മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒരുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി ഉയർന്നു. ഈ മേഖലയിലെ തൊഴിലവസ്ഥ

0: പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി ഉയർന്നു. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ കോർപ്പറേറ്റഡ് അല്ലാത്ത സംരംഭങ്ങളുടെ ത്രൈമാസ ബുള്ളറ്റിനാണ് സ്ഥാപനങ്ങളുടെ എണ്ണം 9.16 കോടിയായി വർദ്ധിച്ചുവെന്ന് കണ്ടെത്തിയത്. 2024 കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സിബിഐ ഈസ്റ്റേൺ സോൺ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. അടുത്ത മാസം 25-നകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വൈഷ്ണവി ഭവൻ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഭക്തർക്ക് സമർപ്പിച്ചു. ഗുഹാക്ഷേത്രത്തിലെ തീർത്ഥാടക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും താമസ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണ് വൈഷ്ണവി ഭവൻ. പുതിയ വൈഷ്ണവി ഭവനിൽ ഭക്തർക്കായി 78 മുറികളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1,788 മത്സരങ്ങളുണ്ട്. ഓഗസ്റ്റ് 23 ദുലീപ് ട്രോഫിയോടെയാണ് പുതിയ ആഭ്യന്തര സീസണ് തുടക്കമാകുന്നത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ക്വാലാലംപൂരിൽ മലേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ സിംഗിൾസ് പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെ പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഡെൻമാർക്കിനെ നേരിടും. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത വിഭാഗീയത നോക്കാതെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ലീഗിന്റെ നിലപാട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുക എന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാവുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
2: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.

ಸಗಮಪಗಮರೆ ಗಸರೆ ನಿ ಸಗಮಪ ಸನಿತ ನಿ ಪದಮಪಗಮ ಸಾ ಸಾ

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സ്വർണം വിപണിയിൽ ഇന്ന് ഗ്രാമിന് 14,620 രൂപ, പവന് 116,960 രൂപ.
3: റീഗൽ ജ്വല്ലേഴ്സ്
0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30.
4: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
5: പ്രിയ ഗീതം.
2: പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0495236174. മറ്റൊരു നമ്പർ 2366176. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 9447444800. പ്രിയഗീതത്തിൽ ഇന്നത്തെ ആദ്യ ഗാനം അനുഭൂതി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. MD രാജേന്ദ്രന്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: പ്രിയ ഗീതം.
3: രാമല്ലൂരിൽ നിന്നും രേഷ്മ സതീഷ് ആവശ്യപ്പെട്ട ഗാനമാണ് അപ്പുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിൽ ഇനി കൊയിലാണ്ടിൽ നിന്നും അജിത് ആവശ്യപ്പെട്ട ഗാനമാണ് കളിയാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി സംഗീതം നൽകി ഭാവന പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിൽ ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് കൊമ്മേരിയിൽ നിന്നും ബാബുവാണ്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, സംഗീതം നൽകി യേശുദാസ് പാടിയത്.

എഫും പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. പ്രോടൈം സ്പീക്കർ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ

അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുകയാണെന്നും പിണറായി പറഞ്ഞു. യുഡിഎഫ് അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മന്ത്രിമാർക്കും എംഎൽഎമാർക്കും മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRCTC നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിയറ്റിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1,788 മത്സരങ്ങളുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024440. യുവർ ചോയ്സിൽ ആദ്യം സൂരജ് സന്തോഷും ആൻ അമ്മയും പാടിയ ഗാനം കേൾക്കാം. ജൂൺ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനശില്പികൾ ഇഫ്തി, വിനായക്, ശശികുമാർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ആലപ്പി രംഗനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മടക്കയാത്ര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും അബ്ദുൽ നാസർ.

0: സംസ്കൃതം തപാലിലൂടെ പ്രവേശനം ആരംഭിച്ചു. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് അടുത്ത മാസം ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം ആണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആറുമാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന പ്രവേശന, പ്രവീണ, ശിക്ഷ, കോവിത എന്നീ നാലു പരീക്ഷകളാണ് സംസ്കൃത ഭാരതി നടപ്പാക്കുന്നത്. താൽപ്പര്യമുള്ളവർ കേരള സംസ്കൃത ഭാരതി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. സംസ്കൃത ഭാരതിയുടെ കേരള ആസ്ഥാനം കൊടുങ്ങല്ലൂർ. മേൽവിലാസം വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, കേരള. പിൻ 680667.
1: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

യുവർ ചോയ്സിൽ ഇനി തൂവക്കാട് നിന്നുള്ള ഷിജിലയുടെ ഇഷ്ടഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ഈണം മോഹൻ സിത്താര.

ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാഷാശ്രീ സാംസ്കാരിക മാസികയും ടാഗോർ അക്കാദമി കുറ്റ്യാടിയും സംയുക്തമായി കുറ്റ്യാടി MM UP സ്കൂളിൽ വെച്ച് നാളെ രാവിലെ 10 മണിക്ക് കഥാരചനാ മത്സരം നടത്തുന്നു. 20 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
5: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ചാത്തമംഗലത്തുള്ള ബിജോഷ അക്ഷയ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം M. ജയചന്ദ്രൻ.

0: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ മെയ് 26നകം അപേക്ഷിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495 99 97 04.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
2: മൈജി.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ടും കണ്ടിയിൽ.
6: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമിനി ഹോബുകൾ കണ്ടും കണ്ടിയിൽ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി യൂസഫലി കേച്ചേരി, രവീന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. ചിത്രം മഴ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പട്ടർ നടക്കാവിൽ നിന്നും പ്രജീഷ്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 27 വരെ നീട്ടി. പൊതുപ്രവേശന പരീക്ഷ 1 June ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്നും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0484-242-2275, മറ്റൊരു മൊബൈൽ നമ്പർ 85-930-27-94.
2: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
4: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd, DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
5: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അത്താണിക്കയിൽ നിന്നും പ്രതീഷ്, പ്രവീൺ, മീര പ്രതീഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇനി എത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. കൂലി എന്ന ചിത്രത്തിനു വേണ്ടി മാനോ, സ്വർണലത എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ വൈരമുത്തു, സുരേഷ് പീറ്റേഴ്സ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും സുനിത, ലുബിന, ജാഫർ, രഞ്ജിത്, ബിന്ദു

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: മുഴുപ്പിലങ്ങാടി നിന്നുള്ള രാജേഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം M. ജയചന്ദ്രൻ.

0: വാഴയൂരിൽ നിന്ന് ദേവകി ആവശ്യപ്പെട്ട ഗാനമാണ് യുവർ ചോയ്സിൽ അവസാനമായി കേട്ടത്. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിൽ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും.

0: ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. നേമം മണ്ഡലത്തിൽ 24 മണിക്കൂർ ആംബുലൻസ് സേവനമുൾപ്പെടെ സൌകര്യങ്ങളോടെ MLA ഓഫീസ് ജൂൺ ആദ്യവാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വികസന കാര്യത്തിൽ BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം നേമത്ത് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മലയിടം തുരുത്ത് പരിയത്ത് കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. ഒഴിപ്പിക്കൽ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ദുബൈ കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇന്നലെ മരട് പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണവില പവന് 320 രൂപ കുറഞ്ഞ് 116,960 14,620 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.
1: ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
1: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭാ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ G സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടനെ തന്നെ വോട്ടെണ്ണി പ്രോട്ടം സ്പീക്കർ ഫലം പ്രഖ്യാപിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി വി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു കക്ഷി നേതാക്കളും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. ഇതോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.

0: മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചു വരുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുബോധിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിലേക്ക് പുതുതായി എത്തുന്ന എല്ലാ സാമാജികർക്കും പിന്തുടരാൻ പറ്റിയ മികച്ച റോൾ മോഡലാണ് തിരുവഞ്ചൂർ. രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്ന നിലയിലെ പരിചയ സമ്പത്തുമാണ് അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലേക്ക് എത്തിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിയായും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ചതിലും നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. സ്പീക്കർക്ക് പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദനം അറിയിച്ചു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നിൻ്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള പ്രാധാന്യ വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഇരുവരും ഒപ്പുവെക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവർ അടുത്ത മാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 1 വിജ്ഞാപനം പുറപ്പെടുവിക്കും. ജൂൺ 18 വോട്ടെടുപ്പ്. വോട്ടെണ്ണലും അന്നു തന്നെ നടക്കും. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ സീറ്റിൽ അടുത്ത മാസം 18 രാജ്യസഭാ ഉപതിരഞ്ഞെടുപ്പും നടത്തും. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടക്കം എല്ലാ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി V.D. സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണിതെന്നും സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടനെടുക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം മലയിടം ദുരുത്തിനടുത്ത പര്യത്തെ കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. കോളനി ഒഴിപ്പിക്കാൻ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ്. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ദേശങ്ങൾ

0: കടന്നുള്ള ആഘോഷമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. തറവാട്ടിലെ മുതിർന്ന അംഗം കിള്ളിയോട്ട് സദാനന്ദൻ കാരണവരുടെ നേതൃത്വത്തിൽ എള്ളെണ്ണയുമായി കാൽനടയായി പുറപ്പെട്ട സംഘം 23 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്കുതിരി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന സംഘം വിളക്കുതിരിയുമായി പുറപ്പെട്ടു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക.
1: ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചിരുന്നു. സ്വർണവില കുറഞ്ഞു. 320 രൂപ പവന് താഴ്ന്ന് 1,16,960 14,620 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. UDF അധികാരത്തിലെത്തിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേമം മണ്ഡലത്തിൽ 24 hours പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ജൂൺ ആദ്യവാരം തുടങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഓഫീസിനോടനുബന്ധിച്ച് ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തും. BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. 12th സമ്മേളന ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തന സമയം സമയബന്ധിതമായി പൂർത്തീകരിക്കുക, പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, തൊഴിൽ കോഡുകളിലെ ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂല ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. കോം ട്രസ്റ്റ്, മാവൂർ, ഗ്രാസിം എന്നിവയുടെ പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ BJP ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. കോഴിക്കോട് മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് യാത്രക്കാർ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്ന ചപ്പാത്ത് തകർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. വനത്തിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് തകർന്നത്. ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16th കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: Real FM.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: The Real FM 103.6.

മനസ്സിലെ തേനറകൾ നിറച്ചു വയ്ക്കും ഋതുശലഭം നീ മധുശലഭം മനസ്സിലെ

0: ഋതുശലഭം നീ മധുശലഭം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ

0: ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
9: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, റവ്നീത് സിംഗ് എന്നിവർ അടുത്തമാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും എന്നാൽ സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യം ഇല്ലെന്നും വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസ്ഥാനവും ഭരണപക്ഷ പ്രതിപക്ഷ പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങളും തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാ അധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. തീവ്രമായ മഴ സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. മന്ത്രി VA അബ്ദുൾ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു.

സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടൻ എടുക്കുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മലയോര മേഖലകളിൽ വന്യജീവി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് തിരുവമ്പാടി MLA CK കാസിം. ഈ ആവശ്യമുന്നയിച്ച് കാസിം മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ ഉത്സവത്തിന് തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. നമ്പർ 2366176 2366176. STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

ഇനി സ്ഫടികം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കറിന്റെ വരികൾ, ഈണം SP വെങ്കിടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുവള്ളിയിൽ നിന്നും ആബിദ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം നാട്ടുരാജാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പന്തിരങ്കാവിൽ നിന്നും ബാസിദ്.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

ഗാനോത്സവത്തിലൂടെ ഇനി കുന്നമംഗലത്ത് നിന്നും സജിത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മരുപ്പച്ച എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഈണം എ ടി ഉമ്മർ.

ഗാനോത്സവത്തിൽ ഇനി കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഏറ്റുമാനൂർ ശിവകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: വട്ടപ്പാറപ്പൊയിൽ നിന്നുള്ള ശ്യാമളയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചാന്തുപൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. വയലർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഈണം വിദ്യാസാഗർ.

ഗാനോത്സവത്തിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നിഖിൽ ഗുപ്ത, ഹരികൃഷ്ണൻ എന്നിവർക്കു വേണ്ടി തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ റഹ്മാൻ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ ഈണം ദീപക്.

ഗാനോത്സവത്തിൽ ഇനി വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം പാടിയത് പി. സുശീല. ചിത്രം ഭാര്യ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൊറ്റമ്മലിൽ നിന്നും ദേവിക.

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരൻ.

0: സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മുല്ലനേഴിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ്.
1: കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
2: സാഹിത്യനഗരമായ കോഴിക്കോട് നാളെ ബീച്ചിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പദ്ധതിയായ പേജ് എഗെയിൻസ്റ്റ് മെഷീൻ എന്ന പരിപാടിയിൽ കോഴിക്കോട് സാഹിത്യനഗരവും

0: കളികളാവുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുറച്ചുനേരം വായനയ്ക്കായി ചിലവഴിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് DTPC അരീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റീഡിംഗ് കോർണറുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പേജ് എഗൻസ്റ്റ് ദ മെഷീൻ എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് വായിച്ചിട്ട് ഈ ഹാഷ്ടാഗിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കുട്ടികളെ, എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കോഴിക്കോട് സാഹിത്യ നഗരത്തെ UKയിലെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയ നോർവിച്ച് സിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി അതിന്റേതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബീച്ച്.
1: ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് അഗൈൻസ്റ്റ് ദ മെഷീൻ സാഹിത്യ നഗരത്തിൽ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിച്ചത് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഇനി ചേറോട് നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സൂസി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

0: districts including the state capital Shimla as well as Chamba, Kangra, Kullu, Hamirpur and Lahol Spiti, leading to a slight drop in temperatures across the state. According to the Meteorological Center Shimla, this change in weather is due to the activation of a western disturbance. The center has issued an orange alert for heavy rain accompanied by thunderstorms and strong winds at multiple locations in seven districts, Kullu, Shimla, Chamba, Una, Hamirpur, Mandi and Bilaspur over the next 48 hours. Ritesh Kapoor, Akashwani News, Shimla.
1: In Malaysia Masters, Indian shuttler Ashmita Chaliha's campaign came to an end after she lost to former European Games champion Line Kerfeldt of Denmark in the women's singles quarterfinals today. With Chaliha's exit, India's challenge also concluded at the BWF Super 500 tournament. Chaliha, 71st in the badminton rankings, won the opening game but eventually went down against the 23rd ranked opponent, 23-21, 18-21, 11-21. In 61 minutes. In IPL cricket, Sunrisers Hyderabad will take on Royal Challengers Bengaluru in Hyderabad today. The match will start at 7:30 p.m. Earlier, Gujarat Titans defeated Chennai Super Kings by 89 runs at the Narendra Modi Stadium in Ahmedabad last night. Chasing a target of 230 runs set by Gujarat Titans, Chennai Super Kings were all out for 140 in 13.4 overs. Benchmark domestic equity indices were trading around 0.7% higher in afternoon trade today. The Sensex climbed 535 points to 75,718, while the Nifty rose 154 points to 23,808 when reports last came in. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds discussion with President of Cyprus Nikos Christodoulidis in New Delhi. Says India and Cyprus aim to double investment flows in next 5 years. Election Commission announces biennial elections for 24 Rajya Sabha seats from 10 states on 18th of next month. Supreme Court to hear plea next week against CBSE's three language compulsory study for class 9 students from July 1st. IMD issues red alert for severe heat wave over Uttar Pradesh, Madhya Pradesh and Vidarbha till tomorrow. And in IPL cricket, Sunrisers Hyderabad to take on Royal Challengers Bengaluru in Hyderabad this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാൻ അയച്ചയാളാണ് റസ്കോൾനിക്കോവ്. 1866 റഷ്യയിലാണ് കഥ നടക്കുന്നത്. പണമില്ലാതെ പഠനം മുടങ്ങി, തൊഴിലൊന്നും കിട്ടാതെ ജീവിതം പ്രതിസന്ധിയിലായി. ചുറ്റിലുമാകെ പതിതരും ചൂഷിതരുമായവരെ കണ്ട് രക്തം തിളച്ച് പണക്കാരി ഒരു സ്ത്രീയെ കൊന്നു കൊള്ള ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് യവനിക ഉയരുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉൾക്കടലിൻ്റെ ചുഴിച്ചുരുളുകളാണ്. ചുഴറ്റിയെറിഞ്ഞു വീഴുന്നതിനിടയിലും ജീവിതാസക്തിയുടെ തൊടുമധുരങ്ങൾ തൊട്ടുമടങ്ങുന്നുണ്ട്. നിക്കോവ് പച്ച പരമാർത്ഥിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസുമഹീൻ കഥയിലുടനീളമുണ്ട്. നിക്കോവിൻ്റെ പനിയും മനോരോഗവും ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് സോസിമോഫ്. 3 കൊല്ലം കഴിഞ്ഞ് പ്രതീക്ഷയോടെ മകനെ കാണാനെത്തുന്ന അമ്മയെയും പെങ്ങൾ ഡോണിയയെയും ഇപ്പോൾ സ്വീകരിക്കുന്നത് റസുമഹീനാണ്. ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കുടിച്ചൽപ്പം ഓവറാണെങ്കിലും റസുമഹീൻ പ്രിയങ്കരനാകുന്നു. അയാളുടെ കണ്ണുകൾ ഏതോ അലസനയനങ്ങളിലുടക്കിയോ.
5: നമ്മൾ അപ്പോ ഇറങ്ങിയത് നന്നായി.
6: റസുമഹീൻ,
2: നീ മോന്റെ

0: ജീവൻ രക്ഷിച്ചില്ലേ, നീ അവനെ നോക്കിക്കോണം.
1: ധൈര്യമായിട്ട് അമ്മ വയ്ക്കൂ.
2: റസ്മുഖിനുള്ളത് ചേട്ടന് വലിയൊരു ആശ്വാസമായി അല്ലേ?
1: മോളെ, നീ എന്നെ മനസ്സിലാക്കുന്നു, നീ ഒരു മാലാഖയാണ്.
0: നീ അവന്റെ അടുത്ത് ചെന്നിരിക്കെ ഞങ്ങൾ പൊക്കോളാം.
1: നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. ഈ റസുമിഹിൻ തടി പോലെ ഇവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോവാനോ? അത് പറ്റില്ല.
2: നമുക്ക് നടക്കാം.
1: ഞാനൊരു വിഡ്ഢിയാണ്. കുറച്ചകത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി, ബോധം പോയിട്ടില്ല. നിനക്ക് ബോധമൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്ങനെ കുടിക്കാതിരിക്കും? ലൂഷിനുമായുള്ള വഴക്ക് അത്രയ്ക്കായിരുന്നില്ലേ? ഓ, എന്തൊരു വാദപ്രതിവാദമായിരുന്നു.
0: പിണക്കിയാണോ ലൂഷിനെ അവൻ അയച്ചത്?
1: ഇന്നല്ലാതെ പോവിട്ട് തൊഴണോ? 14 തെറ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കൊരു ശരീരം തരാവില്ല. ഒരുപക്ഷേ 114. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്നല്ലേ? മറ്റാരുടെയെങ്കിലും മാർഗത്തിലൂടെ തെറ്റ് വരുത്തുന്നതിനേക്കാൾ ഭേദമാണ് സ്വന്തം മാറ്റത്തിലൂടെ തെറ്റ് വരുത്തുന്നത്.
2: കൊള്ളാമല്ലോ രസമുഖീൻ നിങ്ങളുടെ ദർശനം.
1: മറ്റുള്ളവരുടെ ആശയങ്ങളെ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ശീലിച്ചു പോയി. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ?
0: അതെ, ശരിയാണ് റസുമുഹീൻ. 100% നീ പറയുന്നത് ശരിയാണ്.
1: എനിക്കിപ്പോ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ കൈകളിൽ ചുംബിക്കണം, എന്നും ചുംബിക്കണം.
0: പെരുവഴിയിൽ നിന്നോ? എന്താ, നിനക്ക് ബോധമില്ലേ?
1: ഇല്ല, ഞാനിതാ മുട്ടുകുത്തുന്നു, ഞാനിതാ മുട്ടുകുത്തുന്നു. അമ്മേ, ആ കൈകളെങ്കിൽ തരും. അമ്മേ,
0: എന്ത് ഭ്രാന്താണിത്? നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ കൈകൾ.
1: ഞാൻ ഈ കൈകളിലൊന്ന് മുത്തിക്കോട്ടെ അമ്മേ.
2: എണീക്ക് റസ്മുഖിൻ, എണീക്ക്. അമ്മയുടെ കൈ ചുംബിച്ചു കഴിഞ്ഞല്ലോ.
1: ശരി, ഞാൻ എണീക്കുന്നു. അമ്മേ, ഞാൻ നിർഭാഗ്യവാനായ ഒരു വിഡ്ഢിയാണ്.
0: മോനെ എണീക്ക്, കരയാതെ മോനെ, നീ കരയാതെ.
1: അമ്മേ, നിങ്ങളെ സ്നേഹിക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ മാന്യനായ ഏതൊരുവന്റെയും കടമയാണ് നിങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നത്.
2: നമ്മുടെ താമസ സ്ഥലം അവിടെയല്ലേ? വന്നതറിഞ്ഞില്ല.
1: ഇവിടെ നിങ്ങളെ പാർപ്പിച്ച ഒറ്റ കാരണം മതി നിക്കോവ് നിങ്ങളുടെ ലൂഷിനെ ആട്ടി പുറത്താക്കിയത് ന്യായീകരിക്കാൻ.
0: അതെന്താ അങ്ങനെ?
1: ഇത്തരം വൃത്തികെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെട്ടു? അപമാനകരും കുടിയന്മാരും അഭിസാരികകളുമുള്ള ഇവിടെയാണോ മാന്യകളായ നിങ്ങളെ?
2: നമ്മുടെ സ്ഥലം എത്തി.
1: നിങ്ങളുടെ ഭാവി വരൻ ഒരു വൃത്തികെട്ടവനാണ്, ഒരു ദുർമാർഗി. എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്?
2: നിങ്ങൾ കാര്യങ്ങൾ മറന്ന് സംസാരിക്കുന്നു റസ്മുഖീൻ. ഇനി ഈ വിഷയം വേണ്ട.
1: അതെ, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനത് ലജ്ജിക്കുന്നു. ക്ഷമിക്കണം, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. രാത്രി ഡോക്ടർ വരും, ഇവിടെ തന്നെ ഇന്ന് തങ്ങും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം.

0: കഥക തുറക്കണ്ട അമ്മേ, മോൻ സുഖമായിട്ടിരിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുകയാ. നസ്താസ്യ അവന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നത് വരെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം പറയും. പിന്നെ ഞാൻ അകത്തേറുന്നില്ല. ആ വാതില് പൂട്ടിയേക്കുക, ഞാൻ പോവുക.
1: ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.

0: എത്രമാത്രം സമർത്ഥനും അർപ്പണബോധമുള്ളവനുമായ ചെറുപ്പക്കാരൻ.
1: റസ്മുഹീനല്ലേ, എന്ത് മാന്യമായ പെരുമാറ്റം! ഇടയ്ക്കൊന്ന് ഓവറാക്കി, സാരമില്ല, 80 മാർക്ക് കൊടുക്കല്ലേ.
0: ഇനി ഡോക്ടർ വരും, എന്നിട്ട് കിടക്കാം.

0: ഞാൻ ഡോക്ടർ സോസിമോ. നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ
1: അവൻ

0: ഞാൻ ഡോക്ടർ സോസിമോ. നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ.
1: അവൻ തീരെ അവശനല്ലേ?
0: കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അവനെന്തോ മനസ്സിലൊരാഘാതമേറ്റിട്ടുണ്ട്. ഇനി ആഘാതങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്.
2: ചേട്ടന് എന്ത് രോഗമാണ് ഡോക്ടർ?
0: രോഗമോ? രോഗമൊന്നുമില്ല, മാനസികമായ എന്തോ ആഘാതം. കുഴപ്പമില്ല, നന്നായി രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ അപസ്മാരവും ഉണ്ടല്ലേ.
1: ഡോക്ടർ അടുത്താണോ താമസിക്കുന്നത്?
0: അതെ, അപ്പോ നമുക്ക് നാളെ കാണാം. ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ.
1: ശരി ഡോക്ടർ.
0: നല്ല അമ്മയും മോളും സ്നേഹസമ്പന്നരാണവർ. റസ്കോൾനിക്കോവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ.
3: ഒരു പനി വന്നപ്പോ ഓടിയങ്ങ് വന്നില്ലേ രണ്ടും കൂടി.
0: അവന്റെ സഹോദരിക്ക് എന്തൊരു ഭംഗി, ഹൃദ്യമായ പെരുമാറ്റം.
3: മതി, ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഡോണിയയെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട. ഇതൊക്കെ മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ്?
0: മനസ്സിലായേ
3: ഡോക്ടറേ. കാര്യമൊക്കെ ശരി, നിങ്ങളൊരു നല്ല മനുഷ്യനൊക്കെ തന്നെ. എന്നാലേ നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. സ്ത്രീ വിഷയത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. തിന്ന് താടിച്ച് കൊഴുത്ത് അലസ ജീവിതം നയിക്കുന്നവൻ.
0: എനിക്ക് മനസ്സിലായി അവന്റെ സഹോദരിയുടെ മേലുള്ള നിന്റെ കരുതൽ.
3: നിങ്ങൾ ഡോക്ടർമാർ സുഖകരമായ തൂവൽ ശയ്യയിൽ ഉറങ്ങുമ്പോൾ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് പാവപ്പെട്ട രോഗികൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം രോഗികളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകാനാവുമോ ഡോക്ടർ? ഇനി മൂന്ന് നാല് വർഷം കഴിയട്ടെ, രോഗികൾ വിളിക്കുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേൽക്കില്ല, ഉറപ്പ്.
0: ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഘട്ടമായതുകൊണ്ട് വലുപ്പച്ചെറുപ്പമില്ലാതെ നടക്കുന്നെന്നാണോ
3: ഡോക്ടർ? ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു, അത്ര തന്നെ. ഇന്ന് ഡോക്ടർ വീട്ടുടമയോട് ചോദിച്ച് ഒരു മുറി വാങ്ങി അവിടെ കൂടുന്നു. നിക്കോവിന് ഒരു കൂട്ടാവും.
0: റസുമിഹിൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
3: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്. അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 26-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ

1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പങ്കജ് ഉദാസ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

പങ്കജ് ഉദാസ് ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഭീകരവിരുദ്ധ പ്രവർത്തനം, സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29 വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18 നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചു. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം. വയനാട് കാരാപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സിന് ബംഗളൂരിൽ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9000024440. യുവർ ചോയ്സിൽ ആദ്യം മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം ഔസേപ്പച്ചൻ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അങ്ങാടി, ബിച്ചു തിരുമലയുടെ വരികൾ ഈണം ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും പ്രകാശൻ, ബിന്ദു, അഭിഷേക്, അഭിനവ്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: കേരള സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരള സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം പകർന്ന് ചിത്ര, ജയചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൂത്താളിയിൽ നിന്നും ഗിരി.

0: കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
1: സാഹിത്യനഗരമായ കോഴിക്കോട് നാളെ ബീച്ചിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പദ്ധതിയായ പേജ് എഗെയിൻസ്റ്റ് മെഷീൻ എന്ന പരിപാടിയിൽ കോഴിക്കോട് സാഹിത്യനഗരവും പങ്കാളികളാവുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുറച്ചുനേരം വായനയ്ക്കായി ചിലവഴിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് ഡിടിപിസി അരീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റീഡിംഗ് കോർണറുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് വായിച്ചിട്ട് ഈ ഹാഷ്ടാഗിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കുട്ടികൾ, എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കോഴിക്കോട് സാഹിത്യനഗരത്തെ യു കെയിലെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയ നോർവിച്ച് സിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബീച്ച്.
0: ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ സാഹിത്യ നഗരത്തിൽ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിച്ചത് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
2: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരൻ, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം ചിത്രം പട്ടം പോലെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുണ്ടുതോട് നിന്നും ടൈലർ നാണു.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
7: 103.6 Real FM. ഇനി വാത്സല്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് SP വെങ്കിടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവമ്പാടിയിൽ നിന്നും ഷമീർ ഷമീന.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
5: അരീക്കാട് നിന്ന് മായ, ബിന്ദു, ശ്യാമള എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രക്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ, ജോൺസൺ.

0: മഞ്ഞിൽ ചേക്കേറും മകര പെൺപക്ഷി, മൗനപ്പൂച്ചൂടും ഹിന്ദിവരാക്ഷി,
1: ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം നഖക്ഷതങ്ങൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കരിങ്ങാട് നിന്ന് ദിബിൻ മഹേഷ്.

0: മഴയത്ത് മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പി കെ ഗോപി, രവീന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം ധനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നിലമ്പൂർ പോത്തുകല്ലിൽ നിന്നും ജയശ്രീ.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ജി ദേവരാജന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം ആ നിമിഷം. ഗാനരചന യൂസഫിലേക്ക് കേച്ചേരി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നിറമരുതൂർ കാളാട് നിന്ന് ചന്ദ്രൻ, അംബിക, അക്ഷയ്, ആദർശ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്
3: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
4: KPG Roofing's
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
7: യുവർ ചോയ്സിൽ അവസാനമായി ദിവ്യദർശനം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MS വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും ബേബി, തങ്കം, അഖില.

0: ചോയ്സ് ഇവിടെ പൂർണ്ണമാക്കുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. ഭീകരവിരുദ്ധ പ്രവർത്തനം, സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18-ന് നടക്കും. വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് 5 സെന്റിമീറ്റർ വീതം ഉയർത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: മ്യൂസിക് നിക്സ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇയർബഡ്സ് സ്പീക്കേഴ്സ് മൗസ് കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: Music Mix.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് കേ യാത്രയോ ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
2: കണ്ടില്ലേ
3: പപ്പ നിക്കു ഞാൻ പേ ചെയ്യാം
4: നോ സിഗ്നൽ
1: ഇനി എന്ത് ചെയ്യും
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
2: ഏയ് മണ്ടത്തരം നിർത്ത്
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
5: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
6: മ്യൂസിക് മിക്സ്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്, സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: അരീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റീഡിംഗ് കോർണറുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പേജ് എഗൻസ്റ്റ് ദ മെഷീൻ എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് വായിച്ചിട്ട് ഈ ഹാഷ്ടാഗിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കുട്ടികളെ, എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കോഴിക്കോട് സാഹിത്യ നഗരത്തെ UKയിലെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയ നോർവിച്ച് സിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി അതിന്റേതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബീച്ച്.
1: ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് അഗൈൻസ്റ്റ് ദ മെഷീൻ സാഹിത്യ നഗരത്തിൽ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിച്ചത് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
2: കോളിവുഡ് ഹിറ്റ്സ്.
3: കോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു.
4: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
5: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
7: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
6: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
7: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കാലാ സോന എന്ന ചിത്രത്തിലെ ഗാനമാണ്, പാടിയത് ആശാ ഭോസ്ലെ, ഡാനി എന്നിവർ.

0: കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
1: സാഹിത്യനഗരമായ കോഴിക്കോട് നാളെ ബീച്ചിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പദ്ധതിയായ പേജ് എഗെയിൻസ്റ്റ് മെഷീൻ എന്ന പരിപാടിയിൽ കോഴിക്കോട് സാഹിത്യനഗരവും പങ്കാളികളാവുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുറച്ചുനേരം വായനയ്ക്കായി ചിലവഴിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് ഡി ടി പി സി

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: അനുരാധ പോദ്വാൽ, മൻഹാർ ഉദാസ്, സുഖീന്ദർ സിംഗ് എന്നിവർ പാടിയത് ചിത്രം കർമ്മ

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ഇനി പങ്കജുദാസും സംഘവും പാടിയത് ചിത്രം നാം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി FM പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിച്ചു.

ഇതരായ 51,000-ൽ അധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻസ് പ്രവർത്തന സജ്ജമായി. കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അമ്പലനഗറിൽ പൂർത്തീകരിച്ച നീലാംബരി ഫ്ളാറ്റിന്റെ താക്കോൽദാന കർമ്മം മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതങ്ങളും പരമാവധി കുറയ്ക്കാനും അതിന് പ്രായോഗിക പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് കെ എസ് ഇ ബി. ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ചപരിമിതർക്കായിട്ടുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0471-232-1-84, 8547-7234 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ഗാനകേളി.
1: എല്ലാവർക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കാവാല നാരായണ പണിക്കയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം അഹം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: അഭിമന്യു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും രവീന്ദ്രനും ഒരുക്കി ചിത്രം പാടിയത്, ചിത്രം സോക്രട്ടീസ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഇനി ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം രവീന്ദ്രന്റെ സംഗീതം.

0: കെപിജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
1: നിറം മങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത കെപിജി മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
2: കെപിജി റൂഫിംഗ്സ്.
3: ചിത്രം സൂര്യഗായത്രി, പാടിയത് യേശുദാസും ചിത്രയും. ഒ എൻ വി ഗ്രൂപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ₹94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
3: അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: INA. घर घर सूर्य घर।
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: पिछले एक दशक में साइप्रस से भारत में निवेश लगभग डबल हुआ है. दोनों देशों के बीच ट्रस्ट बढ़ा है. भारत यूरोपियन यूनियन फ्री ट्रेड एग्रीमेंट से तमाम नई संभावनाएं बनी हैं. इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं.
1: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ

0: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റുവരണ്ട് കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
0: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: 103.6. ഗാനകേളി.
1: ഗാനകേളി തുടരുന്നു. ഇനി ഓമനസ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ ജിനചന്ദ്രൻ പാടിയത്. ഏഴച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് കുമരകം രാജപ്പന്റെ സംഗീതം.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി എന്റെ ശ്രീകുട്ടിക്ക് എന്ന ചിത്രത്തിൽ വേണുഗോപാലും ചിത്രയും പാടിയത് ബാലു കിരിയത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്.
1: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
2: KPG Roofing's.
3: ഗാനകേളിയിൽ ഇനി ചിത്രയും മലേഷ്യ വാസുദേവനും പാടിയത് ചിത്രം നാടോടി. ONV കുറിപ്പിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സർഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം.

0: 103.6 റിയൽ എഫ്എം
1: ഗാനകേളി ഇന്ന് ഇവിടെ വരെ. എഫ്എം പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മ സമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാനും അതിന് പ്രായോഗിക പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ. മുരളീധരൻ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KCB. ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന് 75,415, നിഫ്റ്റി 65 പോയിന്റ് നേട്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണ വില പവന് 320 രൂപ കുറഞ്ഞ് 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളാണ് പിടിയിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.
1: സാഹിത്യനഗരമായ കോഴിക്കോട് നാളെ ബീച്ചിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. യു കെയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറിന്റെ ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പദ്ധതിയായ പേജ് എഗെയിൻസ്റ്റ് മെഷീൻ എന്ന പരിപാടിയിൽ കോഴിക്കോട് സാഹിത്യനഗരവും പങ്കാളികളാവുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുറച്ചുനേരം വായനയ്ക്കായി ചിലവഴിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് DTPC അരീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ പുസ്തകം വായിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റീഡിംഗ് കോർണറുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ട ബുക്കുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് വായിച്ചിട്ട് ഈ ഹാഷ്ടാഗിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാര്, കുട്ടികളെ, എല്ലാവരും ഇതിൽ പങ്കെടുക്കാം. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കോഴിക്കോട് സാഹിത്യനഗരത്തെ UKയിലെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആയ നോർവിച്ച് സിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് ബീച്ച്.
0: ഗ്ലോബൽ റീഡിംഗ് ചലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ സാഹിത്യ നഗരത്തിൽ നാളെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് സംസാരിച്ചത് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ എസ്.

0: എവർ ഗ്രീൻവ്യൂസ് സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: കെപിജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്.
2: നിറം മങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത കെപിജി മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
3: കെപിജി റൂഫിംഗ്സ്.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
7: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
8: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ബെനീസിയ ബാത്ത്വെയർസ്.
10: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
9: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
11: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു

രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ്

0: നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തമാം നയി സംഭാവനയെ ബനി ഹെ ഇസ്ക ലാഭ ഉഠാത്തെ ഹുയേ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഔർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി.

0: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय, ड्रोन, रडार, आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവവാണി. യുവവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
3: രണ്ടാം ഉഴത്തിലൂടെ ഒരു യാത്ര. ചിത്രീകരണം, രചന ആര്യ എസ് പ്രസന്നൻ.

ജീവിതത്തിന്റെ ചൂടേറ്റ് കറുത്തുപോയ കടലിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് മനുഷ്യ മനസ്സിന്റെ സമസ്ത രഹസ്യങ്ങളും അലിഞ്ഞുചേരുന്ന അപൂർവ പ്രതിഭാസം കാലത്തിന്റെ ഗതിയും വേഗതയും നിർണയിക്കുന്നു. ഇവിടെ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നത് മഹാസമുദ്രങ്ങളിൽ നിന്നല്ല, അനുഭവങ്ങളുടെ ചവർപ്പ് കലർന്ന് ചുവന്നുപോയ കണ്ണുകളിൽ നിന്നാണ്. മനുഷ്യഹൃദയം ഒരു പൂവിതൾ പോലെ നിർമ്മലവും മൃദുലവുമായിരിക്കുമ്പോഴും അതിൽ ഉരുക്കിന്റെ ശക്തി സംഭരിച്ചിരിക്കുന്നു. കാഴ്ചകൾക്കപ്പുറം ഒരു കാഴ്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അറിയാനുമുള്ള അഭിനിവേശമായിരിക്കാം ഒരുപക്ഷേ ജീവിതത്തിന്റെ ഈ പ്രയാണത്തിന് പ്രേരണയായി തീർന്നത്.

0: പ്രളയം വിഴുങ്ങാനൊരുങ്ങുമ്പോഴും ചിരിമങ്ങാത്ത മുഖങ്ങൾ ആകാശത്തിൻ്റെ അനന്തതയെ സ്വപ്നം കാണുന്നത് പോലെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി പരിണാമപ്പെടുത്തുന്ന ഇച്ഛാശക്തി ഒരു രക്ഷാകവചമായി നിലകൊള്ളുന്നു. ആത്മാവ് കൂടൊഴിയുമ്പോഴും ഉപേക്ഷിക്കപ്പെടാത്ത ഒന്നുണ്ട്, പ്രണയം.
1: വന്യതയുടെ മൂടുപടമണിഞ്ഞ സൗന്ദര്യം വിസ്മയത്തിൻ്റെ നൂലിഴകൾ കോർക്കുമ്പോഴും തിരസ്കാരത്തിൻ്റെ വേദന അനുഭവിച്ചേക്കാം. ഇത്തരത്തിൽ അംഗീകാരങ്ങളുടെ മാത്രമല്ല തിരസ്കാരങ്ങളുടെയും ലോകം ഓരോരുത്തരുടെയും മുന്നിൽ മിന്നിമറയുന്നു. അവഗണനകളിൽ നിശബ്ദമായി അവസരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നായകനെ കുരുക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത കണ്ണുകൾ സഞ്ചരിച്ചിരുന്നത് മലയാള ഭാഷ ആദ്യാക്ഷരങ്ങൾ കുറിച്ച നീളാതീരത്താണ്.

അസ്തമയ സൂര്യൻ്റെ പ്രകാശരശ്മികൾ ആറ്റുവഞ്ചിപ്പൂക്കളിൽ തട്ടി ഉജ്ജ്വലമായി പ്രതിഫലിക്കുന്നതുപോലെ സാധാരണമായൊരു പശ്ചാത്തലത്തിൽ അസാധാരണമായൊരു സർഗസൃഷ്ടി ജന്മമെടുക്കുകയായിരുന്നു.

എം ഡി വാസുദേവൻ നായർ ഒരു യുഗത്തിന്റെ പ്രവാചകനായി മാറുമ്പോൾ കാലം കഥകൾക്കായി കാതോർത്തേക്കാം. സാവധാനത്തിൽ മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിലേക്ക് അലങ്കാരങ്ങളൊന്നുമില്ലാത്തൊരു വാക്ക് കുറിച്ചപ്പോൾ അത് അസ്വാഭാവികമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സർഗാത്മകതയ്ക്ക് പുതിയ മാനങ്ങൾ കൽപ്പിച്ചു. രണ്ടാം ഊഴം.

ഇതിഹാസത്തിൽ നിന്നൊരേട് എന്നല്ല, ഇതിഹാസത്തിൻ്റെ പുനർനിർമ്മാണമാണിതെന്ന് ചിന്തിക്കാൻ സഹൃദയനെ പ്രാപ്തനാക്കുന്ന പ്രേരണാശക്തി സർഗധനനായ എഴുത്തുകാരൻ്റെ സിദ്ധിവൈഭവം മാത്രമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ ധർമ്മ

ശാസ്ത്രത്തിൻ്റെ സങ്കീർണമായ അർത്ഥതലങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസിക നിലവാരം പുലർത്തുന്ന കരുത്തുറ്റ നായക കഥാപാത്രമായി ഭീമസേനൻ അവതരിപ്പിക്കപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ സത്യവും ശക്തിയും രൂപം പ്രാപിക്കുന്നത് ഭാരതീയതിഹാസത്തിൽ നിന്നാണെന്ന വാദം നിലനിൽക്കുമ്പോഴും അതൊരു ദുരന്തത്തിൻ്റെയും ആത്യന്തികമായ തകർച്ചയുടെയും ആഖ്യാനമാണെന്നത് എം ടി ശരിവെക്കുന്നു.

എവിടെയും രണ്ടാമൂഴം പ്രതീക്ഷിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരുവന്റെ ദുരവസ്ഥ. പല അവസരങ്ങളിലും വേണ്ട വിധം പ്രതികരിക്കാൻ കഴിയാതെ സ്തബ്ധനായി നോക്കി നിൽക്കേണ്ടി വരുന്ന നായകനിൽ പ്രകടമാണ്. പറഞ്ഞതിനേക്കാൾ അധികമാണ് പറയാത്തതെന്ന് ഭീമസേനൻ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും മനുഷ്യർ അങ്ങനെയാണ്, പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പറയാനാവാതെ പോകുന്നു. ഭീമസേനന്റെ മനസ്സിലും പ്രവഹിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നൊരു ജലസ്രോതസ്സുണ്ട്. അതിൽ അയാളുടെ വികാര വിചാരങ്ങളെ പരിധികൾ ലംഘിക്കാൻ അനുവദിക്കാതെ ബന്ധിച്ചിരിക്കുന്നു.

പ്രളയം ദ്വാരകയെ വിഴുങ്ങിയതിനു ശേഷമുള്ള മഹാപ്രസ്ഥാന വേളയിലാണ് വായുപുത്രനായ ദ്വിതീയ പാണ്ഡവനെ എം ഡി പരിചയപ്പെടുത്തുന്നത്. രണ്ടാം മൂഴം പ്രയാണം ആരംഭിക്കുന്നത് ആത്മപരിശോധനയ്ക്കൊരുങ്ങിയ ഭീമസേനൻ്റെ മാനസികാവസ്ഥകളിലൂടെയാണ്. എന്നാൽ അത് ഭൂതകാലത്തിൻ്റെ വിലയിരുത്തലല്ല, പകരം തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ നിന്നുദ്ഭവിച്ച ശക്തമായ ചോദ്യങ്ങളാണ്. അസ്ഥിരതയിൽ നിന്നും സ്ഥിരതയിലേക്ക് എത്തിപ്പെടാൻ പ്രയത്നിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വിഹുലതകളായി അവ പരിണമിക്കുന്നു.

0: വെല്ലുവിളികൾക്ക് നടുവിൽ പിറന്നു വീണവനാണ് ഭീമസേനൻ. അയാളുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഓരോന്നായി ആദ്യാവസാനം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. കൗരവർ പാണ്ഡുപുത്രന്മാരിൽ ഏറ്റവുമധികം ഭയപ്പെട്ടിരുന്നതും ആദ്യത്തെ ശത്രുവായി പ്രഖ്യാപിച്ചതും ഭീമസേനനെ തന്നെയാണ്. വായുവിൻ്റെ വേഗവും കരുത്തുമാർജിച്ച ഉജ്ജ്വലനായ യോദ്ധാവിനോടുള്ള ഈർഷ്യയിൽ നിന്നുടലെടുത്ത ശത്രുത പ്രമാണകോടിയിൽ നിന്നും കുരുക്ഷേത്രം വരെ നീളുന്നു. ജീവിതം എന്തിനൊക്കെയോ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്. പക്ഷേ പലതും അനവസരങ്ങളിൽ കടന്നുവരുന്നു, മറ്റു ചിലത് പാതിവഴിയിൽ കൊഴിഞ്ഞു വീഴുന്നു. അവശേഷിക്കുന്നവ നമ്മെ സ്പർശിക്കാതെ കടന്നുപോകുന്നു. ഇത്തരത്തിലുള്ളൊരു കാത്തിരിപ്പാണ് ഭീമന്റെ ജീവിതമെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. വാത്സല്യത്തിനു വേണ്ടി, അംഗീകാരത്തിനു വേണ്ടി, പ്രണയത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, അങ്ങനെ പലതിനുമായി അയാൾ പ്രതീക്ഷിക്കുന്നു. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിഫലമായി തീരുന്ന ശപിക്കപ്പെട്ട നിമിഷങ്ങളിൽ അയാളിൽ അന്തർലീനമായിരുന്ന അധമബോധം പലപ്പോഴും പ്രത്യക്ഷതയിലേക്ക് വഴുതി വീഴുന്നു.
1: അതിനാൽ ഇതിഹാസ കഥയിലെ പ്രതാപശാലിയായ പരാക്രമി ഒരു സാധാരണ മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ചുരുങ്ങുന്നതായി കാണാം. അർഹിക്കുന്ന പരിഗണന, ആരിൽ നിന്നും ലഭിക്കാത്ത, നീതീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിനുടമയായി അയാൾ വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ ആശ്ചര്യമില്ല. അപരിചിതത്വത്തിൻ്റെ മറനീക്കി തന്നിലേക്കടുത്ത സത്യത്തെ സ്വാഗതം ചെയ്യാൻ അനുവദിക്കാത്ത മനസ്സ് ഒരു പുനർചിന്തനത്തിനുള്ള അവസരം പ്രതീക്ഷിക്കുമോ എന്നത് തികച്ചും പ്രവചനാതീതം.

ഇച്ഛാശക്തിയാൽ എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച ഭീമസേനൻ പുരുഷ സഹജമായ ചാപല്യങ്ങളിൽ നിന്നും തീർത്തും സ്വതന്ത്രനല്ല. ദ്രൗപദിയോടുള്ള ശക്തമായ പ്രണയം കീചകനെ തകർക്കാനുള്ള വീര്യം മാത്രമല്ല, നിരാശയും മൃഗോദരന് നൽകി. പ്രണയം അത് സ്വീകരിക്കപ്പെടുന്നതുവരെ വ്യർത്ഥമായി ജ്വലിക്കുന്ന അഗ്നിനാളം പോലെയാണ്.

0: വികലമായ സങ്കല്പങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിക്കാത്ത, സ്വാർത്ഥമതികളായ അധമബോധത്തിനടിമപ്പെട്ട, ക്രൂര വിനോദത്തിൽ സംതൃപ്തി നേടുന്ന ദുഷ്ടാത്മാക്കൾക്കിടയിൽ സ്നേഹാർദ്രരായ, കർമ്മത്തിനുമേൽ ധർമ്മമനുഷ്ഠിക്കുന്ന, നിസ്വാർത്ഥ ഹൃദയത്തിനുടമകളായ, സഹജീവികളോട് അനുഭാവം പുലർത്തുന്ന ഒരുപറ്റം മനുഷ്യരെ വിതറിക്കൊണ്ട് സാധാരണമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, സത്യദീപ്തിയുടെ ഉണ്മയിലേക്ക് മനുഷ്യ മനസ്സുകളെ നയിക്കുകയുമാണ് എം ടി.
1: അധികാരത്തിന്റെ സിംഹാസനം സംരക്ഷിക്കാൻ ഭീമസേനേക്കാൾ ക്ഷമതയുള്ള മറ്റൊരു യോദ്ധാവില്ലെന്ന് യുധിഷ്ഠിരൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു. ഭീമസേനന്റെ കരുത്തുറ്റ കരങ്ങൾ കൂടാതെ കുരുവംശ രാജാക്കന്മാർ ഉപാസിച്ചു പോന്ന ആ മഹാസാമ്രാജ്യം താങ്ങി നിർത്തുക അസാധ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നുരുത്തിരിഞ്ഞ് രാജതന്ത്രത്തിന്റെ ചതുരംഗക്കളത്തിൽ മനുഷ്യർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു.

കുരുവംശം ഇരുചേരികളായി കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശിഥിലമായത് കുടുംബവാഴ്ചയുടെ വിശ്വാസ്യതയും സത്യവുമാണ്. ദ്യൂതസഭയിൽ പടുവിഠിയെപ്പോലെ പ്രവർത്തിച്ച യുധിഷ്ഠിരൻ്റെ ധർമ്മബോധം തികഞ്ഞ അവജ്ഞയും വെറുപ്പുമാണ് ഭീമനിൽ ഉളവാക്കിയത്. വികാര വിക്ഷേപങ്ങളുടെ മിന്നൽപ്പിണർ വിനാശകരമായ പ്രതിജ്ഞകളായി പുറപ്പെട്ടത് രണ്ടാം മുഴക്കാരൻ്റെ ആത്മാഭിമാനത്തിന് മേൽ കൗരവർ കൈകടത്തിയപ്പോഴാണ്. പൗരുഷം ഇരിഞ്ഞമർന്നതും പിന്നീട് കത്തിക്കയറിയതും ഹസ്തിനപുര രാജധാനിയിൽ നിറസദസ്സിന് മുന്നിൽ കുലവധു അപമാനിതയായ നിമിഷത്തിലാണ്. ദുശ്ശാസനന്റെ മാറു പിളർക്കാനുള്ള ശൗര്യം അവളുടെ കണ്ണുനീരിൽ നിന്നാണ് ഉൽപാദിതമായത്. അതിന് കാരണഭൂതനായ യുധിഷ്ഠിരൻ സഹോദരന്മാരെ ധർമ്മത്തിൻ്റെ വിചിത്രവും പ്രാകൃതവും അപരിചിതവുമായ നിർവചനങ്ങൾ കൊണ്ട് ബന്ധിച്ചപ്പോൾ സ്വന്തം കരങ്ങൾ അഗ്നിക്കിരയാക്കാൻ ഭീമസേനൻ മുതിർന്നത് ദ്രൗപദിയോടുള്ള വിധേയത്വം കൊണ്ടല്ല, പകരം സ്ത്രീത്വത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ്. അവളുടെ നിസ്സഹായ അവസ്ഥയിൽ മൗനം പാലിക്കേണ്ടി വന്നതിലുള്ള കുറ്റബോധത്താലാണ്.

യുദ്ധം ഒരു ജനതയുടെ സുരക്ഷിതത്വത്തിന്മേൽ ഒരു കഴുകനെപ്പോലെ വട്ടമിട്ടുകൊണ്ട് മാനവികതയുടെ എല്ലാ മൂല്യങ്ങളെയും പരിഹസിക്കുന്നു. ചുടുചോര തളം കെട്ടിയ യുദ്ധഭൂമിയിൽ കണ്ണുനീരിൻ്റെ താപം ആരെയും അസ്വസ്ഥമാക്കിയില്ല. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നഷ്ടപ്പെടുത്താൻ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിശബ്ദ സാക്ഷ്യം വഹിക്കുന്നു.

മനുഷ്യസഹജമായ സ്വാർത്ഥത അവതാരമെടുത്ത ഭഗവാന് പോലും അന്യമല്ല എന്ന് സമർത്ഥിക്കാൻ എം ടി മറന്നില്ല. ഭീമപുത്രനാണെങ്കിലും കാട്ടാളനല്ലേ എന്ന് പ്രസ്താവിക്കുമ്പോൾ അർജുന രക്ഷയ്ക്കായി കർണന് മുന്നിൽ ഖഡോത്കജനെ എത്തിച്ചതിനു പിന്നിലെ യുക്തി കേവലമൊരു യുദ്ധതന്ത്രമായി കരുതാൻ കഥാകാരൻ ഒരുക്കമല്ല.

0: അരക്കില്ലത്തിൽ ബലി കഴിക്കപ്പെട്ട കാട്ടാളത്തിയുടെയും മക്കളുടെയും ജീവിതത്തിന് വില കൽപ്പിക്കാത്ത സാമൂഹ്യ നീതിക്ക് മുന്നിൽ അമർഷമൊതുക്കി മൂകസാക്ഷിയായി നിന്നപ്പോഴും ഇതേ സാമൂഹിക അസമത്വം തനിക്കുമേൽ പുത്രദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തുമെന്ന് ഭീമസേനൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു കൂട്ടം മനുഷ്യരെ നീചവർഗമായി കണ്ട് തഴഞ്ഞ പുരാതനമായ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ആധുനികതയെന്ന് അവകാശപ്പെടുന്ന ലോകത്ത് ജാതിമതങ്ങളുടെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് സഹജീവികളെ കാണാനുള്ള മനുഷ്യൻ്റെ കാഴ്ചയെ മറച്ചിരിക്കുന്നു.
1: എല്ലാ ബന്ധനങ്ങളെയും തകർക്കാനുള്ള ബാഹുബലം സായുത്തമാക്കിയിട്ടും ബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അയാൾക്കായില്ല. യുദ്ധവിജയത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി നിലകൊണ്ടിട്ടും എന്തുകൊണ്ടോ ഇതിഹാസ കഥയിൽ അയാൾക്ക് സ്തുതി പാഠകരില്ല. അതിശയോക്തികളെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് എത്തിനോക്കിയ എൻ.ടി. അവിടെ അനേകം മൃഗോദരന്മാരെ കണ്ടിരിക്കാം. ഇന്നലകളെ ഇന്നുമായി കൂട്ടിയിണക്കാൻ മഹാഭാരതത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് വായനയുടെ അനന്ത സാധ്യതകൾക്കൊരു ആമുഖമായി തീർന്നതും ഭീമനിലൂടെ തന്നിലേക്കും സമൂഹത്തിലേക്കും ഊളിയിടാൻ കഥാകാരന് കഴിഞ്ഞതുകൊണ്ടാവാം.

0: മഹാഭാരത യുദ്ധവിജയത്തിന് ശേഷം വിധവകളുടെ രാജ്യമായി തീർന്ന ഹസ്തിനപുരത്തിനും കുരുവംശത്തിനുമുണ്ടായ വിനാശകരമായ ഭവിഷ്യത്തുകളെക്കുറിച്ചോർത്ത് പശ്ചാത്താപ വിവശനായ യുധിഷ്ഠിരൻ രാജ്യാധികാരം ഭീമന് നൽകാനുദ്ദേശിക്കുന്ന അവസരത്തിൽ അയാളിൽ കുറച്ച് നിമിഷത്തേക്കെങ്കിലും അലയടിച്ച ആഹ്ലാദത്തിന് പ്രതിരോധം തീർത്തത് ഭീമസേനന്റെ ജീവിതത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച രണ്ട് സ്ത്രീകളാണ്, കുന്തിയും ദ്രൗപദിയും. മഹാരാജ്ഞിയാകാനുള്ള ദ്രൗപദിയുടെ ശാഠ്യത്തിന് മുന്നിൽ യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തോടുള്ള കുന്തിയുടെ വിശ്വാസതയ്ക്ക് മുന്നിൽ പിന്മാങ്ങാതിരിക്കാൻ അയാൾക്കായില്ല. അങ്ങനെ ഒരു വിനാഴിക നേരം മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ചു സ്ഥാനത്യാഗം ചെയ്ത രാജാവായിക്കൊണ്ട് ജീവിതത്തിലെ നിരർത്ഥകമായ മറ്റൊരധ്യായത്തിനു കൂടി ഭീമസേനൻ പാത്രമായി.
1: അർത്ഥശൂന്യമായി തീർന്ന അയാളുടെ ആത്മാന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഭീമനെ ആശങ്കയിലാഴ്ത്തിയത്, പലപ്പോഴും പ്രകോപിപ്പിച്ചത് അയാളുടെ ജന്മരഹസ്യങ്ങളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളാണ്. വായുദേവന്റെ അനുഗ്രഹത്താൽ കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ പിറന്നവനെന്ന കഥ പൂർണ്ണമായി വിശ്വസിക്കാൻ അനുവദിക്കാതിരുന്ന ഭീമനിലെ യുക്തി മൗനം പാലിക്കുകയായിരുന്നു. ധർമ്മശാസ്ത്രങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിർദാക്ഷിണ്യം അർജുനൻ വധിച്ച കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ഞെട്ടലിനെയും വേദനയെക്കാളും അധികമാണ് കാട്ടാളശക്തിയിൽ നിന്നും ജന്മമെടുത്തവനാണ് താനെന്ന കുന്തിയുടെ വെളിപ്പെടുത്തൽ ഭീമന് നൽകിയത്. ആർക്കും അനായാസം വായിച്ചെടുക്കാനാവാത്തതാണ് സ്ത്രീ മനസ്സെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴും കുരുവംശത്തിന് കുലവധുവായി വന്ന സ്ത്രീകളുടെ സഹന കഥകളുടെ മറുപുറം വ്യക്തമാക്കി സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്ന വൃഗോദരൻ അവരോടുള്ള അനുഭാവം വെടിയുന്നില്ല.

നശ്വരമായ ലോകത്ത് ജയപരാജയങ്ങൾക്കായി ശാശ്വതമായൊരു സംഗീതം കണ്ടെത്തുക അസാധ്യമാണ്. അവ ജന്മമെടുത്തിടത്തു തന്നെ അസ്തമിക്കുന്നു. സ്മൃതികൾ ശൂന്യതയിൽ മറയുമ്പോൾ നേട്ടങ്ങളുടെ ആഹ്ലാദവും നഷ്ടങ്ങളുടെ വേദനയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ജീവിതത്തിൽ വിജയങ്ങളില്ലെന്ന തിരിച്ചറിവാണ് പരാജയഭീതിയിൽ നിന്നും മനുഷ്യനെ മുക്തനാക്കുന്നത്. എന്നാൽ ഭീമസേനൻ പരാജയപ്പെടുന്നത് സ്വന്തം മനസാക്ഷിക്ക് മുന്നിലാണ്. ജീവിതത്തോട് ആദ്യാവസാനം പൊരുതി മുന്നേറിയിട്ടും ആത്മാവിൽ തോറ്റുപോയവനാണ് താനെന്ന് സമ്മതിക്കുമ്പോൾ അനശ്വരമായി തീരുന്നത് സർവചരാചരങ്ങളിലും തുടിക്കുന്ന ഏകഭാവമാണ്.

നേടിയതെല്ലാം ഉപേക്ഷിച്ച് വിദൂരതയിൽ മറയുമ്പോഴും ആത്മാന്വേഷണത്തിൻ്റെ അധ്യായങ്ങൾ അവസാനിക്കാതെ അയാളെ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യത്തിൻ്റെ കൗതുകത്തിലൂടെ, യുവത്വത്തിൻ്റെ കരുത്തിലൂടെ, പിന്നെ കറുത്ത സുന്ദരിയുടെ കണ്ണുകളിലൂടെ.

രണ്ടാം ഉഴത്തിലൂടെ ഒരു യാത്ര. ചിത്രീകരണം സമാപിക്കുന്നു. രചന ആര്യ എസ് പ്രസന്നൻ. ശബ്ദസാന്നിധ്യം വി എസ് ശ്യാം, അർച്ചന ചന്ദ്രൻ.

0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
10: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
11: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
12: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
12: ഷോപ്പിക വെഡിംഗ്സ്,
13: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
14: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്
15: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
16: KPG Roofing's.
17: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
18: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
19: സമയം 8:00. FM പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9:00 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണ പുരോഗതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. കവർ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ജീവികളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിലും

0: ഒരേ സമയം പ്രത്യേക കവറുകൾ പ്രകാശനം ചെയ്തു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന് 75,415-ലും നിഫ്റ്റി 65 പോയിന്റ് നേട്ടത്തിൽ 23,719-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില പവന് 320 രൂപ കുറഞ്ഞ് 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ID കാർഡുമായി വരും.
2: മൈജി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ബഹദൂർ, ഒരോർമ്മ. മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ. മറവി ഒരു അനുഗ്രഹമാണെന്നൊക്കെ ആലങ്കാരികമായി പറയാം. എന്നാൽ മറവി നന്ദികേടായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. മലയാളത്തെ മുഴുക്കെ പൊട്ടിച്ചിരിപ്പിച്ച, ഇടക്കൊക്കെ കണ്ണുകളീറനാക്കിയ അനശ്വരനായ നടൻ ബഹദൂറിന്റെ സ്മരണ ബഹദൂറിന്റെ തന്നെ ശബ്ദത്താലും ഓർമ്മകളാലും വീണ്ടെടുക്കുകയാണ് ഇന്ന്.
5: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം സിനിമ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ കാണാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിലും കൂട്ടുകാരോടൊത്ത് പോയി സിനിമ കാണുമായിരുന്നു.
4: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് ബഹദൂറിന്റെ ശബ്ദം, ഓർമ്മകൾ.
5: എനിക്ക് ഓർമ്മയുണ്ട്, 7-ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഭൂലോകരംഭ എന്ന് പറയുന്ന സിനിമ ഞാൻ 4-ോ 5-ോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഒരു സിനിമാ നടനാകണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, AB അബ്ദുൽ കരീം. ഒരു ആനിവേഴ്സറി ദിവസം സ്കൂളിൽ ഒരു ഏകാംഗ നാടകം അഭിനയിച്ചപ്പോൾ കല്യാണ കൺട്രോൾ ഇൻസ്പെക്ടർ ആയിട്ട് അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്യൂണായിട്ട് ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലം, വീടും നാടും പട്ടിണിയാണ്. 1949 ഞാൻ SLC പാസ്സായി. പഠിക്കാൻ വലിയ മിടുക്കണമൊന്നുമല്ലായിരുന്നു. കോളേജിൽ പോകണം, പഠിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഫറൂഖ് കോളേജിൽ പോയി ചേർന്നു. അന്ന് ഇൻ്റർമീഡിയറ്റാണ്. എക്സാമിനേഷന് എന്നെ ഡീറ്റെയിൻ ചെയ്തു. അങ്ങനെ കോളേജ് പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു. അവിടെ നിന്നും നാട്ടിൽ തിരിച്ചെത്തി ജോലി അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അളിയൻ അന്ന് കോതമംഗലം ബസ് സർവീസിൽ മാനേജറായിരുന്നു, ആലുവ കോതമംഗലം. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ആ ബസ് സർവീസിൽ ആദ്യം ചെക്കറായി, പിന്നെ കണ്ടക്ടറായി. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനി പൂട്ടി.
4: സിനിമയുടെ ലോകത്തിലേക്ക് എത്തിച്ച വഴികൾ, വഴിത്താരകൾ.
5: അങ്ങനെ ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ബന്ധുവായ ഡോക്ടർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ കല്യാണം ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. ഞാൻ ആ കല്യാണത്തിന് കൂടെ പോയി. അവിടെ മുതലാണ് എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കല്യാണത്തിന് പോയ ഞാൻ കല്യാണ പാർട്ടിക്കാർ മടങ്ങിയിട്ടും ഞാൻ സിനിമാ ചാൻസിന് വേണ്ടി അവിടെ അടിഞ്ഞുകൂടി. സിനിമാ ഭ്രാന്തുമായിട്ട് നടക്കുമ്പോൾ അന്ന് എൻ്റെ ഒരു കസിൻ, അദ്ദേഹം എനിക്കൊരു എഴുത്ത് തന്നു. അന്ന് ഡെപ്യൂട്ടി കളക്ടറാണ് ഓമന കുഞ്ഞമ്മ.

0: ചേച്ചി, ശ്രീമാൻ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സഹോദരി. എഴുത്തുകൊണ്ട് ഞാൻ ഓമന കുഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ പോയി എഴുത്തു കൊടുത്തു. അവർ സഹോദരനെ പരിചയപ്പെടുത്തി. തിക്കുറിശ്ശി സാറ് എന്നോട് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ എഴുത്തുമായി ഞാൻ മെറിലാൻഡിൽ ചെന്നപ്പോൾ KNK പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുഞ്ചാക്കോ കോഷി, ഇവർ രണ്ടുപേര് തെറ്റി KV കോഷി സാറ് ഒരു പടമെടുക്കാൻ മെറിലാൻഡിൽ വന്നിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് എല്ലാം നോക്കിയിരുന്നത്. അപ്പോഴാണ് എൻ്റെ എഴുത്തുമായിട്ട് ഞാൻ ചെല്ലുന്നത്.
1: ഉദയ സ്റ്റുഡിയോയും മെറിലാൻഡ് സ്റ്റുഡിയോയും തമ്മിലുള്ള മത്സരം മുറുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹദൂർ സിനിമയിലെത്തിപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും.
0: ആ സമയം അവൻ വരുന്നു എന്നുള്ള പടം മിസ്റ്റർ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോയിൽ എടുത്തിരുന്നു. അതിൽ നിന്ന് SP പിള്ളയെയും മുതുകുളത്തിനെയും കുഞ്ചാക്കോ വിട്ടുകൊടുത്തില്ല. ആ റോളുകൾ ഞാനും ഋഷിമംഗലം കൃഷ്ണൻ നായരും ചെയ്യുമെന്നുള്ള ധൈര്യത്തോടുകൂടി അതിലെ കോമഡി റോള് എനിക്കും കൃഷ്ണൻ നായർക്കും കൂടി കിട്ടി. ആ പടം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് എൻ്റെ പേര് മാറ്റി കുഞ്ഞാലു എന്നുള്ള പേര് മാറ്റി ബഹദൂർ എന്ന പേരിട്ടത്. ആ പടത്തിന് വേണ്ടി ഞാൻ 2-3 മാസത്തോളം സ്റ്റുഡിയോയിൽ താമസിച്ചു. 2-3 മാസം കഴിഞ്ഞ് സിനിമ തീർന്നു, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആ പടത്തിൽ കിട്ടിയത് 150 റുപ്യയാണ്. ആ കാശുമായിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ 150 രൂപയുമായി വീട്ടിലേക്ക് തിരിച്ച് ഞാൻ, എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു എത്ര രൂപ കിട്ടിയെന്ന്. 150 രൂപ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ പിതാവും പൊട്ടിക്കരഞ്ഞുപോയി. കാരണം നാടകത്തിൽ അഭിനയിച്ചതിന് എന്നെ പണ്ട് കെട്ടിയിട്ട് തല്ലിയതാണ്. അതേ തൊഴിൽ അഭിനയിച്ചു പ്രതിഫലം പറ്റി എന്നുള്ള സന്തോഷം അദ്ദേഹത്തിനുണ്ടായി.
1: മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാകാൻ ബഹദൂറിന് പിന്നെയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു.
0: അങ്ങനെ ഞാൻ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഒരു അന്തേവാസിയായി, അവിടെ സ്ഥിരതാമസമായി. അക്കാലത്ത് അനിയത്തി, ഹരിശ്ചന്ദ്ര, മന്ത്രവാദി ഈ വക പടങ്ങളിൽ അഭിനയിച്ചു. അതൊന്നും ഈ ഓർമ്മിക്കത്തക്ക നിലയിലുള്ള റോളുകളല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാടാത്ത പൈങ്കിളി എന്ന ഒരു പടം കിട്ടിയത്. അത് എനിക്ക് ലൈഫിലൊരു ബ്രേക്കായിരുന്നു. നായികയുടെ പുറകെ നടക്കുന്ന ഒരു മണ്ടൻ മണവാളൻ, അതിലെ നായകൻ പ്രേം നസീറും നായിക നിസ്കുമാരിയുമാണ്. അത് പ്രേക്ഷകരെല്ലാവരും നോട്ട് ചെയ്യത്തക്ക നിലയിൽ ഉള്ള റോളായതുകൊണ്ട് അവിടെ മുതൽ ഞാൻ അറിയപ്പെടുന്ന ഒരു നടനായിട്ട് മാറി. പിന്നീട് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ സ്ഥിരമായ ഒരു ആർട്ടിസ്റ്റായി എനിക്ക് ചാൻസുകൾ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദയായിൽ എന്നെ ഉമ്മ എന്ന പടത്തിൽ ആദ്യമായി വിളിക്കുന്നത്. ഉദയായാലും എല്ലാ പടങ്ങളിലും ഞാൻ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സേലത്ത് TR സുന്ദരം എടുത്ത കണ്ടം വെച്ച കോട്ട് എന്ന പടത്തിൽ അഭിനയിച്ചു. അങ്ങനെ അവിടുന്ന് ഒരുവിധം ബിസിയായിട്ട് നടന്നു.
1: ബഹദൂർ സജീവമായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു മലയാള സിനിമാ രംഗം.
0: 70കളിൽ ധാരാളം മലയാള പടങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. വർഷത്തിൽ 30-35 സിനിമയോളം അഭിനയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അന്ന് കുടുംബകഥയായിരിക്കും നായകൻ, നായകൻ്റെ കൂടെ ഒരു കൊമേഡിയൻ എപ്പോഴും ഉണ്ടാവും. നായിക, നായികയുടെ കൂടെ ഒരു തോഴിയും ഉണ്ടാവും. അപ്പോൾ നായകൻ്റെ കൂടെ നടക്കുന്ന കൊമേഡിയൻ ഏതെല്ലാം മണ്ടത്തരം കാണിക്കാമോ അത് മുഴുവൻ കാണിച്ചെങ്കിൽ മാത്രമേ നായകൻ ബുദ്ധിമാനായിട്ട് മാറുകയുള്ളൂ. പിന്നെ വില്ലൻ, വില്ലൻ്റെ കൂടെയും ഒരു കോമഡിയൻ ഉണ്ടാവും. ഈ കോമഡിയന്മാർ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. ആ അടിക്കടയിൽ കോമഡിയിൽ കൂടി അടി നടത്തുന്നതാണ് അന്നത്തെ ഹാസ്യം. അന്ന് പ്രേം നസീർ, ഷീല, ജയഭാരതി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, KP ഉമ്മർ, കോട്ടയം ചെല്ലപ്പൻ, സത്യൻ സാറ്, മധു, ശാരദ, അങ്ങനെയുള്ള പല നടന്മാരും നടികളും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ കുടുംബകഥകളുമായിട്ടുള്ള സിനിമ സെറ്റപ്പ് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഹാസ്യ ജോഡികൾ പല കാലഘട്ടങ്ങളിലും എൻ്റെ കൂടെ പലരും വന്നെങ്കിലും അടൂർ ഭാസിയായിട്ടാണ് ഏറ്റവും കൂടുതൽ

0: സിനിമ അഭിനയിച്ചിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ കഥാകൃത്തുക്കൾ പോലും ബാസിയുടെയും ബഹദൂറിൻ്റെയും സീൻ വന്നാൽ സീൻ നമ്പർ 38 ബാസി ബഹദൂർ എന്നെഴുതി ആ പേജ് മറിച്ചിടും. സെറ്റിൽ വന്നതിന് ശേഷമാണ് ഡയറക്ടർ ബാസിയെയും എന്നെയും വിളിച്ച് സീൻ ഡിസ്കസ് ചെയ്യുക. പക്ഷേ അന്ന് ബാസിക്കുണ്ടായിരുന്ന ഒരു കഴിവ്, ബാസി സി വി രാമൻപിള്ളയുടെ മകളുടെ മകനാണ്, ഇ വി കൃഷ്ണപിള്ളയുടെ മകനാണ്, മലയാള ഭാഷ എന്നേക്കാൾ പരിജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് ഈ ഡയലോഗുകൾ എഴുതാനും പറയാനും പറയിപ്പിക്കാനും കഴിവുണ്ടായിരുന്നു. ഞാൻ കൂടെ നിന്നുകൊടുത്താൽ മതി. അങ്ങനെയാണ് കൂടുതൽ സിനിമകളിൽ സെറ്റിൽ വെച്ച് തന്നെ ഹാസ്യരംഗങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ക്യാരക്ടർ റോളുകളും ഹാസ്യ റോളുകളും ധാരാളം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അനുഭവങ്ങൾ പാളിച്ചകൾ, തുറക്കാത്ത വാതിൽ, ലക്ഷപ്രഭു, പഞ്ചാമൃതം, ഇങ്ങനെ പല പടങ്ങളുണ്ട്. കോമഡി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ക്യാരക്ടർ റോൾ ചെയ്യാൻ ഒരു പ്രത്യേക സുഖവും ആനന്ദവുമുണ്ട്. പ്രത്യേകിച്ച് കോമഡിയിൽ തുടങ്ങി ക്യാരക്ടർ റോളിൽ അവസാനിക്കുന്ന പടങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന രാഗം എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ റോളാണ് എടുത്തത്. എനിക്കതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. ഞാനും ശങ്കരാടിയും ഭാസിയും ഒരുമിച്ച് ക്യാരക്ടർ റോൾ ചെയ്ത പടമാണ് പഞ്ചാമൃതം. അതിൽ എൻ്റെ ക്യാരക്ടർ വളരെ സീരിയസ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു കൊമേഡിയൻ സീരിയസ് ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രേക്ഷകർ കാണുന്നത് കോമഡി ആണെങ്കിലും ആരംഭത്തിലേ ആ തമാശ കാണുന്നുള്ളൂ. പിന്നീട് നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ ഒരു ക്യാരക്ടർ റോൾ അഭിനയിച്ച് ശീലിച്ച ഒരു നടനേക്കാൾ ഒരു കോമഡിയെ സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: ചലച്ചിത്ര ജീവിതത്തിൽ തൻ്റെ ഉള്ളുലച്ച ഒരു അനുഭവത്തെക്കുറിച്ച് ബഹദൂർ പറഞ്ഞതിങ്ങനെ:
0: ടച്ചിങ് സീൻസ് വളരെ ഇമോഷണലായിട്ട് അഭിനയിക്കേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പടത്തിൽ സത്യൻ എടുത്തിരുന്ന കഥാപാത്രം കോട്ടയത്തുകാരൻ ഒരു ചെല്ലപ്പൻ്റെ വേഷമാണ്. ഞാൻ ആ നാട്ടിൽ പുന്നപ്ര വയലാറാണ് ഈ കഥ അധികവും എടുത്തത്. ഒരു മുറുക്കാൻകടക്കാരൻ ഹംസയാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ഈ ഹംസയ്ക്ക് വേണ്ടി ഹംസയുടെ കട തല്ലിപ്പൊളിച്ച മുതലാളിയെ ഈ ചെല്ലപ്പനായ അനാഥൻ കുത്തിക്കൊല്ലുന്നു. അതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യൻ സാറിൻ്റെ രോഗം മൂർദ്ധന്യ ദശയിലിരിക്കുന്ന സമയമാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞു, അവിടെ വെച്ച് ഒരു സീനെടുത്തു. എൻ്റെ കട തല്ലിപ്പൊളിച്ച് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം സത്യൻ പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നു. ഹംസേ, നീ ഇവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് പരിചയപ്പെട്ടു, ഇവിടെ വെച്ച് ഞാൻ പിരിയുന്നു. അങ്ങനെ പോയിട്ടാണ് ഈ മുതലാളിയെ കുത്തിക്കൊല്ലുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സത്യനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഈ തൂക്കിക്കൊല്ലുന്ന രംഗം എടുത്തത് മദ്രാസിലാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥമായ സത്യൻ സാർ മരിച്ചുപോയി. ആ ഈ ഹംസ സെൻട്രൽ ജയിലിൽ നിന്നും ഈ ശവശരീരം ഏറ്റുവാങ്ങുന്ന ഒരു രംഗമുണ്ട്. ശ്യാമള സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു ആ രംഗം ഷൂട്ട് ചെയ്തത്. സത്യന് പകരം സത്യൻ്റെ ഡ്യൂപ്പായിരുന്നു. വാസ്തവത്തിൽ അന്നത്തോളം ഞാൻ കരഞ്ഞ ഒരു ദിവസമില്ല.
1: സിനിമയിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ സിനിമയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത ബഹദൂറിന് പക്ഷേ പരാതികളും പരിഭവങ്ങളും ഒട്ടുമേ ഉണ്ടായിരുന്നില്ല.
0: ആകെ തുക നോക്കിയാൽ 40-42 കൊല്ലത്തെ കലാജീവിതത്തിൽ നേട്ടങ്ങൾ ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ കച്ചവടം ചെയ്ത് പല ലക്ഷങ്ങളും നഷ്ടപ്പെടുത്തി. ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായി, ഇതിഹാസ്, പല ലക്ഷങ്ങളും നഷ്ടപ്പെട്ടു. 5-6 സിനിമ പലരെയും നന്നാക്കാൻ വേണ്ടി എടുത്തു, അതും നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് ഒരു സിനിമ പ്രോസസ്സിംഗ് ലാബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആകത്തുക മൊത്തത്തിൽ സിനിമയിലല്ലെങ്കിൽ ഞാൻ ഈ പദവിയിൽ ഈ സ്ഥിതിയിൽ എത്തുമെന്ന് കരുതുന്നില്ല. പ്രതാപശാലിയായി, പണക്കാരനായി, പ്രശസ്തി കിട്ടി. പണം സൂക്ഷിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ

0: പലരെയും സഹായിച്ചു നഷ്ടപ്പെട്ടു, അല്ലാതെ കൈമോശം വന്നു പോയതല്ല എന്നുള്ള ഒരു സമാധാനം മാത്രമാണുള്ളത്.
1: മറവി അനുഗ്രഹമാണ്, മറവി നന്ദികേട് കൂടിയാണ്. മറക്കാതിരിക്കുക ഈ മഹാപ്രതിഭയെ.
2: ആർട്ട് കഫേയിൽ നിങ്ങൾ കേട്ടത് ബഹദൂർ, ഒരോർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
5: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
4: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
5: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണ മലരുകൾ. ഇന്നാദ്യം പകൽ കിനാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് ബി എച്ച് ചിദംബരനാഥിന്റെ സംഗീതം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഇനി പി ജയചന്ദ്രൻ പാടിയത്

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: സുവർണമലരുകളിൽ ഇനി പാലം എന്ന ചിത്രത്തിൽ എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഇനി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് പി മാധുരി പാടിയത് ചിത്രം സിന്ദൂരച്ചിപ്പ്.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: സുവർണ മലരുകൾ.
1: ഇനി പി മാധുരി പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, ചിത്രം ചെമ്പരത്തി.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇനി യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം സ്വന്തമെന്ന പദം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
0: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റ് അപ്പ് മൈ ജിയിൽ. ടിഎൻസി അപ്ലൈ.
3: ഇനി സമുദ്രം എന്ന ചിത്രത്തിൽ ലത, ബി വസന്ത, പി മാധുരി എന്നിവർ പാടിയത്. യൂസുഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി നസീമ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത് പി ഭാസ്കരന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിൽ ശാന്ത പി നായരും പി ലീലയും പാടിയത് പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകൾ സമാപിച്ചു.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം ചരിത്രാന്വേഷികളുടെ ഇഷ്ടത്താവളമാണ്. മലബാർ പൈതൃകത്തിന്റെ, സംസ്കാരത്തിന്റെ വിനിമയ ഇടം കൂടിയാക്കി ആ സ്ഥലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചത് ഇപ്പോഴത്തെ മ്യൂസിയം സൂപ്രണ്ട് പ്രിയരാജൻ PS ആണ്. ഈ നഗരത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം അതിന് മുതിർന്നത്. വിരുന്നുകാരെ ഹൃദയത്തിൽ കുടിയിരുത്തുന്ന നഗരത്തിനുള്ള ആദരം, ഉപാധികളില്ലാത്ത തുറന്ന സൗഹൃദത്തിന്റെ ഊഷ്മളത മുറ്റിനിൽക്കുന്നു ഈ വാക്കുകളിൽ. പ്രിയരാജൻ PS.
4: ഇത് പലപ്പോഴും

ഈ നാട് എവിടെയാണെന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പഴച്ചു പോയിട്ടുണ്ട്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഉണ്ടോയെന്ന് എപ്പോഴും അങ്ങനെ ആലോചിക്കും. കാരണം മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയ മുതലാണ് അയാൾക്കൊരു നാടുള്ളൂ. മറ്റേത് മനുഷ്യനിങ്ങനെ സഞ്ചരിക്കുകയാണ്, അയാളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആവശ്യം വരുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ തങ്ങുന്നു. ആ തങ്ങുന്ന ഇടങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടുകളാണ്. നമ്മളൊരു പ്രത്യേക ഏരിയയിൽ തമ്പടിച്ച് സ്ഥിരമായിട്ട് അവിടെ വാസം തുടങ്ങുന്ന അന്ന് മുതലാണ് മനുഷ്യനൊരു ദേശക്കാരനായിട്ട് മാറുന്നത്. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ സഹോദരി ഇവരൊക്കെ റെയിൽവേ ജീവനക്കാരായിരുന്നു. കോഴിക്കോട് റെയിൽവേ കോളനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണവുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട രണ്ട് എലമെൻറ്റുകളാണ്. ബ്രിട്ടീഷുകാർ 1888 ആണ് കോഴിക്കോട് റെയിൽവേ ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അവിടെയുള്ള ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ, റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇങ്ങനെ കോഴിക്കോട് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ സർവീസിലുണ്ട്. ഞാൻ ജനിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ, അവിടെയാണ് എൻ്റെ ജനനം. അപ്പോൾ ഈ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന സത്യത്തിൽ സാമൂതിരിയുടെ കൊട്ടാര സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട കോട്ട ഉള്ള സ്ഥലമാണ്. കോട്ടക്കടങ്ങും ഒക്കെയുള്ള തളിക്ഷേത്രം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുതലക്കുളം വഴി അങ്ങനെ ബീച്ച് സൈഡിൽ കൂടെയൊക്കെ വരുന്ന സാമൂതിരിയുടെ വിപുലമായ ആ കൊട്ടാര സമുച്ചയമുള്ള ഏരിയയാണ് ഈ കോട്ടപ്പറമ്പ്. എനിവേ, കോഴിക്കോട് ജനിച്ചു, പ്രീഡിഗ്രി വരെ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കോഴിക്കോടൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള ഒരു കോഴിക്കോടൻ സംസ്കാരം അന്ന് മുതൽ എന്നെ ആവേശിച്ചിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ അച്ഛൻ്റെ നാട് എടപ്പാളാണ്, വള്ളുവനാടൻ പ്രദേശമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും ഈ കോഴിക്കോടൻ ഐഡൻറ്റിറ്റി അന്നും ഇന്നുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ വർഷങ്ങളോളം തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടൊരവസരത്തിൽ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാൻ ഒരവസരം കിട്ടിയപ്പോൾ അത് ഒരു ബാല്യത്തിലേക്കുള്ള ഒരു തിരിച്ചുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുകയും തിരിച്ചു വന്നിട്ട് എനിക്ക് കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൻ്റെ ചാർജായിരുന്നു കിട്ടിയിരുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ ഒരു കൊളോണിയൽ ഓർമ്മകളും ഹെറിറ്റേജ് സ്റ്റഡീസും എല്ലാം വരുന്ന ഒരു മ്യൂസിയം ക്യാമ്പസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ആ ഓർമ്മകളുടെയൊക്കെ ഒരു ഗുണകരമായ ഒരു പര്യവസാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആർട്ട് ഗാലറി കൃഷ്ണമേനോൻ മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. കൃഷ്ണമേനോനെ അറിയാലോ, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ആദ്യത്തെ പ്രതിരോധ മന്ത്രി. കല്ലായിൻ്റെ അടുത്തുള്ള പന്നിയങ്ങരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. തലശ്ശേരിയിലൊക്കെയാണ് ഇവരുടെ പിന്നെ കുടുംബമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം സർക്കാരിന് കിട്ടിയിട്ടുള്ള കുറേ വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്, ഇത്തരത്തിലുള്ള ഒരുപാട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മൃതി മ്യൂസിയമാണ് കൃഷ്ണമേനോൻ മ്യൂസിയം. അതേസമയം മറ്റൊരു ഐറണി എന്ന് പറയുന്നത്, ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആയിരുന്നു എന്നുള്ളതാണ് ഈ കെട്ടിടം. അപ്പോൾ ആരാണോ ഇന്ത്യയെ ബന്ദിയാക്കി വച്ചിരുന്നത്, അവരുടെ ഒരു ഒഫീഷ്യൽ കെട്ടിടത്തിൽ ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്ത ഇന്ത്യയുടെ ഒരു സമുന്നത സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം. ആ ഐറണി വളരെ മനോഹരമാണ്. ശരിക്കും പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, ഈ മ്യൂസിയത്തിൽ സന്ദർശകരൊക്കെ വളരെ പരിമിതമായ, വളരെയധികം വളരെ കുറച്ച് പേര് മാത്രം വരുന്നൊരു കാലഘട്ടത്തിൽ കൃഷ്ണമേനോൻ മ്യൂസിയം ടൗണിലേക്ക് മാറ്റിക്കൂടെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കൊടുത്ത മറുപടിയും അതാണ്, ഈ ഐറണി ഇത്രമേൽ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലമില്ല. അതൊരു ഒരു കൊളോണിയൽ ബംഗ്ലാവും അവർ പോയതിന് ശേഷം ആ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയവും. അങ്ങനെ എന്തായാലും ഇതിന് പല മാനങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഒന്ന്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ കെട്ടിടം

0: ഗ്രാമത്തോട് ചേർന്നിട്ടുള്ളൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസ് ഇന്ന് ഒരു ബയോ ക്യാമ്പസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മനോഹരമായ ശലഭ ഗാർഡനുണ്ട്, ഒരു പൂമ്പാറ്റത്തോട്ടം ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെയുണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രകൃതിയോട് ഒരു ആരാധനയും ഇഷ്ടവും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയൊക്കെ ആരും പറയാതെ തന്നെ ഏതൊരു സന്ദർശകനിലും അന്തർലീനമായി പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതിയോടുള്ള ഇഷ്ടവും ആരാധനയൊക്കെ എങ്ങനെ ഒരാളിൽ സജീവമാക്കാം എന്നുള്ളതാണ് ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂസിയങ്ങൾ എപ്പോഴും നോക്കുന്നത് ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കും നമ്മുടെ ഓർമ്മകളെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തണമെന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അനിവാര്യതകളിലേക്കൊക്കെയാണ്.
1: നഗരമേ നന്ദി.
0: ഞാൻ 2016 ഡിസംബറിലാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഹോബിയല്ല, അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ടുണ്ടായി വന്നിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ജനാധിപത്യപരമായി, കഴിയുന്നത്ര ജനാധിപത്യപരമായി ആകണം അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ചും ഇന്നും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അല്ലാതിരിക്കാൻ പരമാവധി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പണിയെടുക്കുക എന്നുള്ളതൊരു ദൗത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോൾ ഫലവത്താവുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മളൊക്കെ അത് പണിയെടുത്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് കഴിയുന്നത്ര ജനാധിപത്യപരമായിട്ട് ഈ സിസ്റ്റം പുലരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊരു വ്യക്തിയുടെ ഒരു ആയുസ്സിനകത്തല്ല അതൊന്നും നിൽക്കുന്നത്. എത്രയോ ആളുകൾ പണിയെടുക്കേണ്ടി വരും, എത്രയോ നൂറ്റാണ്ടുകൾ ചിലപ്പം പിന്നിട്ട് പോകേണ്ടി വരും, പക്ഷെ അതാണ് വഴി, അതാണ് ഭാവി. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഞാനിവിടെ വരുന്നത്. വരുമ്പം മ്യൂസിയം കെട്ടിടം ഇവിടെ ഉണ്ട്, ഈ വളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പഴയ കാല മ്യൂസിയങ്ങൾ, അതായത് സാമ്പ്രദായിക മ്യൂസിയങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മ്യൂസിയങ്ങളുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അത് കാഴ്ചയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ്. ഏത് മ്യൂസിയം ആണെങ്കിലും, എത്ര പ്രസിദ്ധമായ മ്യൂസിയങ്ങളാണെങ്കിലും, സന്ദർശകർ വരുന്നു, കാണുന്നു, തിരിച്ചു പോകുന്നു. അതേ സന്ദർശകരോ മറ്റാരെങ്കിലോ വീണ്ടും വരുന്നു, അതേ സാധനങ്ങൾ തന്നെ കാണുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ കാഴ്ചയല്ലാതെ മറ്റൊരു സംവേദന രൂപം അവിടെ ഇല്ല. നമ്മൾ കടപ്പുറത്ത് പോകുമ്പോഴെങ്ങനെയാണ്, നിങ്ങൾ കടൽ കാണാൻ മാത്രമല്ല കടപ്പുറത്ത് പോകുന്നത്, കുറേ പേര് കടൽ കാണാൻ കടപ്പുറത്ത് പോകുന്നു, ചിലരൊക്കെ ആരെയോ കാത്തിരിക്കുകയാണ് കടപ്പുറത്ത്, മറ്റു ചിലർ അവരുടെ അസ്വസ്ഥതകൾ ഒന്ന് മാറാൻ വേണ്ടി മാറിയിരിക്കുന്നതാണ് കടപ്പുറത്ത്. വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ ഒരേ സാധനം തന്നെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇതാണ് പൊതു ഇടം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലിനെ ആസ്വദിക്കാം, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിയത്തിൽ കയറാം. പക്ഷെ നിങ്ങൾ മ്യൂസിയത്തിലേക്ക് വരുന്നത് മ്യൂസിയം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പൊതു ഇട നിർമ്മിതി. അങ്ങനെ ഒരു പൊതു ഇട നിർമ്മിതിക്കാണ് സത്യത്തിൽ ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. ഒരു സ്ഥലവും ഒരു സാധനവും ഒരു വസ്തുവും അത് മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചിന്തയും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ദിശാബോധവും നമ്മളിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വർത്തമാനകാലത്ത് പ്രയോജനകരമായ ഭൂതകാലത്തെ കുറേ സാധനങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ മ്യൂസിയം ഉദ്യോഗസ്ഥരോ ഞാനോ ചേർന്ന് നിർമ്മിക്കുന്നതല്ല. ഇവിടെ വരുന്ന അസംഖ്യം സന്ദർശകരിൽ നിന്ന് അഭിപ്രായം എടുക്കുന്നുണ്ട്. ചിലതൊക്കെ അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇത്തരത്തിൽ കഴിയുന്നത്ര സർഗാത്മകമാക്കിക്കൊണ്ട്, കഴിയുന്നത്ര ഡെമോക്രാറ്റിക്കായിട്ട് തനിയെ ഉയർന്നു വന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കലാകാരന്മാർ, പ്രത്യേകിച്ചും ഈ മീഡിയ രംഗത്തെ, സിനിമാ രംഗത്തെ ഉള്ള ആളുകൾ, അതുപോലെ

തന്നെ കൊച്ചു കൊച്ചു ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ അടങ്ങിയൊരു സമൂഹമാണ് കോഴിക്കോടിൻ്റേത്. പ്രശസ്ത സിനിമ നടനായിട്ടുള്ള ജോയ് മാത്യു, അദ്ദേഹം നമ്മുടെ മ്യൂസിയം സന്ദർശിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു ഒരു പ്രപ്പോസൽ ഇങ്ങനെ വെക്കുക, നമുക്കൊരു ഫിലിം ഫെസ്റ്റിവൽ ചെയ്താലോ. അപ്പം തുടക്കത്തിൽ അതിന് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ടായി, അനുമതിക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെക്രട്ടറി തലത്തിലൊക്കെ അതിനൊരു അനുമതി കിട്ടുകയും, ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ള വേണു സാർ, അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് നമുക്കൊരു അനുമതിയൊക്കെ കിട്ടിയത്. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിലെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ജോയിൻ

0: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്.
1: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
2: KPG Roofing's.
3: അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയത്, IS കുണ്ടൂരിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: യേശുദാസ് പാടിയത്, ചിത്രം കളിവാക്ക്, കെ ജയകുമാറിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

ഇനി യേശുദാസും എസ് യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ആദ്യത്തെ കൺമണി. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ കേൾക്കാം. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കൃഷിമന്ത്രിയായി ചുമതലയേറ്റ T. സിദ്ദീഖ് നാളെ രാവിലെ കോഴിക്കോട് ജില്ലയിലെത്തും. DCC ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം മറ്റന്നാൾ വരെ നീട്ടി. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് 1st സമ്മാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വാട്സപ്പ് സന്ദേശങ്ങളയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 9400224440. 11 മണിവരെയാണ് സമയം. ഇഷ്ടഗാനങ്ങൾക്കായി കാതോർക്കുക. ഇന്നത്തെ രഞ്ജിനിയിൽ ആദ്യം സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിന് കാതോർക്കുന്നത് കാക്കൂരിൽ നിന്നും ദിദീഷ്.

0: ക്ഷേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ക്ഷേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: രഞ്ജിനിലിനി ഉത്തമൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാതോർക്കുന്നത് NIT യിൽ നിന്നും സതീഷ്, ആദി എന്നിവരാണ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഇനി കടൽക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഏറ്റവുമറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാതോർക്കുന്നത് പ്രജിന, വിനീഷ്, ഹരിഗീത്, പ്രഗ്യാൻ ഗീത്, കൃഷ്ണൻ, ദേവി എന്നിവർ അമ്പലക്കുളങ്ങരയിൽ നിന്ന്.
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
4: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി ഗാനം കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ഇനി ചിത്രം മുഹൂർത്തം 11:30. യേശുദാസും ചിത്രയും പാടിയ ഗാനം ഈ ഗാനത്തിന് കാതൊടുക്കുന്നു. ചേളാരിയിൽ ആലുങ്ങിൽ നിന്നും നിഷ.

രഞ്ജിനിലേനി കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസും മിൻമിനിയും പാടിയത് ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് വഴിക്കടവ് എടക്കര പള്ളിയാളിയിൽ നിന്നും സിനി രാജേഷ് എന്നിവർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി കണ്ണൂർ ആലച്ചേരി നിന്നും അലീന ജോസ് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം. ജോണി വാക്കർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, SP വെങ്കടേഷ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: രഞ്ജിനി.
1: രഞ്ജിനിയിലിനി വിത്തുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനമൊരുക്കിയത് പി ഭാസ്കരൻ, പുകഴേന്തി. ഗാനത്തിനെ കാതൊർക്കുന്നു ജോസഫ്, ഗുരുവായൂർ.

ഇനി കിലുക്കം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനെ കതോർക്കുന്നു ബിനു വിധു വെള്ളിയൂരിൽ നിന്നും. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഇനി മാവൂരിൽ നിന്നും ജിഷ, ശ്രീതു എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം, തീവണ്ടി എന്ന ചിത്രത്തിൽ ഹരിശങ്കർ, കെ എസ്, ശ്രേയഘോഷൽ എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം.

ഇനി കോഴിക്കോട് നിന്നും അനർഘ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനമാണ് വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ മിൻമിനി പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം സമാപിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങൾ എത്തിച്ചേരാം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷിജിൻ. ഇനി 11 മണി മുതൽ FM ഗോൾഡ് പരിപാടികൾ. ഇപ്പോൾ സമയം 11 മണി.